ഉബ്ജതമിത്യുബ്ജതം രക്ഷ ഉബ്ജതം രക്ഷ ഉബ്ജതം ഉബ്ജതമിത്യുബ്ജതം ഇന്ദ്രാഗ്നി രക്ഷാഹ അപ്രജാസന്തു സദസ്പതി ഇന്ദ്രാഗ്നി സന്ത്വത്രിണാഹ മഹാന്ത സദസ്പതി അത്രിണ ഇത്യത്രിണാഹ താ മഹാന്ത തേന സത്യേന യച്ഛതമിതി യച്ഛതം സത്യേന ജാഗ്രതം ശർമ യച്ഛതം.

0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: Samasarveshu Bhudeshu Itrayam Aikanyanandurannu Mad Bhaktim Labhate Param. ഭഗവാൻ പറയുന്നത് അങ്ങനെയുള്ളവന് പരാം ഭക്തിം, എന്നിൽ പരമമായ ഭക്തി ഉണ്ടാകുന്നു എന്നാണ്. അതാണ് ശരിയായിട്ടുള്ള ഭക്തി. ഇത്രയും തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈശ്വര ഭക്തി എന്ന് പറയുന്നത്. കാരണം ഞാനും ഭക്തന്മാരാണ്, ഞാനും അമ്പലത്തിൽ പോകുന്നുണ്ട്, തൊഴുന്നുണ്ട്, മണിയടിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്, അതൊന്നും കൊണ്ട് ഭക്തി വരത്തില്ല. അതിനെ ഗുണഭക്തി എന്ന് പറയുന്നത്. അപ്പം ഭക്തി തന്നെയാണ്, മോശമല്ല. ഒന്നും ഇല്ലാതിരിക്കുന്നതിനും ഭേദം അതാണ്. പക്ഷെ പരാം ഭക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കുന്ന ഭക്തി. അതിനിത്രയൊക്കെ വേണം. ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോജതി നകാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭതി പരാം. ഈ ഗീതയുടെ ഇതെല്ലാം മനസ്സിലിരിക്കണേ, ഓർക്കണം. അതുകൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞ് പറയുന്നു എന്താണ്, ഭക്തിയാ മാം അഭിജാനാദി യാവാൻ യച്ഛാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം അവിടെ ഉപസംഹരിക്കുന്നത്. ഭക്തിയാ മാം അഭിജാനാദി, ഭക്തി കൊണ്ടായില്ല, ആ ഭക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു, മാം അഭിജാനാദി, എന്നെ അറിയുന്നു. ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് വാസുദേവൻ എന്നുള്ളത് ആ ഭക്തി കൊണ്ട് അറിയുന്നു എന്നാ. എങ്ങനെ, യാവാൻ ഇച്ഛാസ്മി, ഞാൻ എത്രമാത്രമുണ്ട്, ഇവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, എന്റെ ആദ്യ മധ്യാന്തങ്ങളെല്ലാം അറിയും, എന്റെ സർവവ്യാപകത്വം സർവവിഭുത്വം സർവശക്തിത്വം സർവജ്ഞത്വം തുടങ്ങിയതെല്ലാം ആ ഭക്തി കൊണ്ട് അറിയുന്നു. യാവാൻ യശ്ചാസ്മി, ഞാൻ ആരാണ് എന്ന് എങ്ങനെ അറിയുന്നു, തത്വത യഥാർത്ഥമായി അറിയുന്നു. നമ്മൾക്ക് അല്ലാതെയും അറിവുണ്ട്, അതൊന്നും യഥാർത്ഥമായ അറിവില്ല, ഭ്രാന്തിയാണ്. ശരിയായ ഭക്തി ഇല്ലാതെയുള്ള ഈശ്വരൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഭ്രാന്തിയാണ്. രജ്ജുവിൽ സർപ്പത്തെ കാണുന്ന പോലെ ഈശ്വരനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും അവിടെ പറയുന്നു തത്വത യഥാർത്ഥമായി അറിയുന്നു ഈ ഭക്തി കൊണ്ട്. തതോ മാം തത്വതോ ജ്ഞാത്വ, തഥ ആ ഭക്തി കൊണ്ട് മാം എന്നെ തത്വതോ ജ്ഞാത്വ യഥാർത്ഥമായി അറിഞ്ഞിട്ട്, ജ്ഞാത്വ അറിഞ്ഞിട്ട് അതാണ് പറയുന്നത് ജ്ഞാനാദ് ഏവ തു കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മോക്ഷം എന്ന് പറയുന്നതാണ്. ആ ഭക്തി കൊണ്ട് പരമമായ ഭക്തി, ഭക്തി അതിന്റെ പരമകാഷ്ഠയിൽ എത്തിച്ചേരുമ്പോൾ അത് തന്നെ ജ്ഞാനം. അവിടെ ഭക്തിയും ജ്ഞാനവും രണ്ടാകുന്നില്ല, അപരോക്ഷമായ ജ്ഞാനം. കാരണം ഭക്തി എന്ന് പറയുന്നത് എന്താണ്, ആ പരമ ആനന്ദ സ്വരൂപമായ ഭഗവത് അഭിമുഖമായിട്ടുള്ള ചിത്തവൃത്തിയാണ്, സാത്വികമായ അന്ധകരണ വൃത്തിയാണ് ഭക്തി. മനോവൃത്തികളാണ്, സാത്വികമായ പരിശുദ്ധമായ വൃത്തിപ്രവാഹമാണ്, അതിനെ തന്നെ ഞാനൊന്നും പറയുന്നു. വൃത്തിപ്രവാഹമാണ്, അതിനെ തന്നെ ഞാനൊന്നും പറയുന്നു. ഈശ്വരാകാരമായ ഈശ്വരോന്മുഖമായ അന്ധകരണ വൃത്തി, അത് തന്നെ ഞാനൊന്നും പറയുന്നു. അതിനെ തന്നെ സാ പരപ്രേമ രൂപ എന്നും മറ്റും നിർവചിച്ചിരിക്കുന്നത്, ഭക്തി സൂത്രത്തിനും മറ്റും നിർവചിച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന ചരമവൃത്തി എന്ന് പറയുന്നത്. ഈശ്വരാകാരമായിരിക്കുന്ന അന്ധകരണത്തിന്റെ പരിണാമം അതിനെയാണ് ജ്ഞാത്വ. അതുകൊണ്ട് ആ പരമമായ ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ ആ പരമമായ ജ്ഞാനം കൊണ്ട് അറിഞ്ഞിട്ട് വിശദേ തദനന്തരം പിന്നെ സായുജ്യത്തെ പ്രാപിക്കുന്നു എന്നാണ്, മോക്ഷത്തെ പ്രാപിക്കുന്നു. അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. അവിടെ എന്താണ്, ഈശ്വരൻ അന്യനല്ല, ബ്രഹ്മഭൂത എന്ന്. അപ്പൊ ഭക്തന്മാർ ഈ പറയുന്നത് മഹാന്തം വിഭും ആത്മാനം മത്വ ധീരോന ശോചതി എന്ന് പറയുന്നതിന് ഭക്തന്മാരും ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന് അതിന്റെ ആദ്യ പടികളിലേ ഉള്ള വ്യത്യാസം, അതിന്റെ അവസാനത്തിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് വിവേകമില്ലാത്ത ഭക്തി, ഈ തരത്തിലുള്ള ഭക്തിയില്ലാത്ത വിവേകം, രണ്ടും ശുഷ്കമാണ്, പ്രയോജനം ഉള്ളതല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, അസംഗോഹ്യയും പുരുഷ. ഈ ശ്രുതികളിൽ കൂടി എല്ലാം പറയുന്ന എന്താണ്, ആ മോക്ഷം എന്ന് പറയുന്നത്, പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപം തന്നെ, അവിടെ രണ്ടില്ല. അവിടെ മുക്തനായി പിന്നീട് ഒന്ന് ശേഷിക്കുന്നു, ജ്ഞാനം ശേഷിക്കുന്നു, അല്ലെങ്കിൽ ഭക്തി ശേഷിക്കുന്നു, അങ്ങനെയൊന്നുമില്ല, ഒന്ന് മാത്രമേ ശേഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, അതേവ അനുഷ്ഠേയ കർമ്മഫല വിലക്ഷണം മോക്ഷാക്യം അശരീരത്വം നിത്യമിതി സിദ്ധം. എന്താണ് മോക്ഷം എന്നിവിടെ വ്യക്തമായി പറയുകയാണ്. എന്താണ് അശരീരത്വം, അതാണ് മോക്ഷം. നിത്യം, മോക്ഷം നിത്യമാണ്. ആത്മാവിന്റെ ആ സ്വരൂപസ്ഥിതി, സ്വരൂപാവസ്ഥാനം, അതാണ്. അതെങ്ങനെ അനുഷ്ഠേയ കർമ്മഫല വിലക്ഷണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ ഫലങ്ങളുടെയും എല്ലാ ഫലങ്ങളിൽ നിന്നും അത് വിലക്ഷണമാണ്, ഭിന്നമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന പൂജാദികളോ, വാക്കുകൊണ്ട് ചെയ്യുന്ന സ്തുതികളോ, മനസ്സുകൊണ്ട് ചെയ്യുന്ന ധ്യാനമോ, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളോ, ഈ ഫലങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണമാണ്, ഭിന്നമാണെന്ത് മോക്ഷം എന്ന് പറയുന്നത്. ആ ശരീരത്വം, മോക്ഷത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള അശരീരത്വം, അശരീരത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മുക്തന് ശരീരാഭിമാനമില്ല, ബദ്ധന് ശരീരാഭിമാനമുണ്ട്. അപ്പൊ ആ ശരീരാഭിമാനം അവിടെ നശിക്കുന്നു. ശരീരബോധമില്ല എന്ന് പറഞ്ഞാൽ താൻ ശരീരമാണെന്നുള്ള ബോധമില്ല. ശരീരമുണ്ടെന്നറിയാം, പക്ഷെ താൻ ശരീരമാണെന്നുള്ള ബോധമില്ല. ഒരു വസ്തുവിനെ കാണുമ്പോൾ താൻ ആ വസ്തുവിൽ നിന്ന് എങ്ങനെയാണോ ഭിന്നമെന്നറിയുന്നു, തന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് താൻ ഭിന്നമാണെന്ന് എങ്ങനെ അറിയുന്നു. അതുപോലെ ശരീരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ശരീരം അന്യമാണെന്നറിയുന്നു, അല്ലെങ്കിൽ സർവവും താൻ തന്നെ എന്നറിയുന്നു. രണ്ടു തരത്തിലുമാകാം. അപ്പൊ ആ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, തന്നിൽ നിന്ന് അന്യമില്ല ഒന്നും എന്നറിയുന്നു, അല്ലെങ്കിൽ താൻ ഇവിടെ ഏതിലെല്ലാമാണോ തന്റേതെന്നും താനെന്നും അഭിമാനിച്ചത് അതിൽ നിന്ന് അഭിന്നനാണ് താൻ. അസംഗ ഉദാസീനനായ ആ പരമാത്മ വസ്തുവാണ് താൻ എന്നറിയുന്നു. അപ്പൊ ആ പരമാത്മ വസ്തു നിത്യമാണ്, അതുകൊണ്ട് ആ മോക്ഷവും നിത്യമാണ്. ഇതി സിദ്ധം. അങ്ങനെ ബ്രഹ്മവിദ്യയുടെ ഫലമായ മോക്ഷം എന്താണ് എന്നുള്ളതിനിവിടെ വ്യക്തമാക്കി. മോക്ഷത്തെക്കുറിച്ചുള്ള ഈ തത്വത്തെ അറിയാതെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്ന ഏതുപോലെ ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി നേരെ തെക്കോട്ട് നടന്നവനെ പോലെ എന്നാണ്. ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുത്തൻ തെക്കോട്ട് നടന്നു, ചെന്ന് ചാടിയതവിടെ കടലിൽ ചാടി. അപ്പൊ അത് പറ്റുമെന്നാണ് നമ്മുടെ ഒരു ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഹിമവത് ഗമനം യഥ, ഹിമാലയത്തിലെ ഹിമാലയം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കടലിൽ ചെന്ന് ചാടിയതുപോലെ ഇരിക്കും. മോക്ഷം എന്താണ്, മോക്ഷത്തിനുള്ള ഉപായം എന്താണ് എന്നൊന്നും അറിയാതെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നു എന്നാണ് ഇവിടെ ആചാര്യസ്വാമിയുടെ അഭിപ്രായം. തത്ര കിഞ്ചിത് പരിണാമി നിത്യം കിഞ്ചിത് യസ്മിൻ വിക്രിയമാണേ വി തദേവ ഇതമിതി ബുദ്ധിർന വിഹന്യതേ യഥാ പൃഥിവ്യാദി ജഗന്നിത്യത്വവാദിനാം യഥാച സാഖ്യാനാം ഗുണാഹ ഇതം തു പാരമാർത്ഥികം കൂടസ്ഥ നിത്യം വ്യോമവത് സർവവ്യാപി സർവക്രിയാരഹിതം നിത്യതൃപ്തം നിരവയവം സ്വയം ജ്യോതി സ്വഭാവം. ഇവിടെ നിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ധരിക്കും? നമുക്ക് പരിചയമുള്ള നിത്യം എന്ന് പറയുന്നത് എന്താണ്? പരിണാമി നിത്യമാണ്. നമ്മൾ കുറച്ച് മണ്ണെടുക്കുന്നു, കുട്ടികളുടെ മണ്ണെടുത്ത് അതുകൊണ്ടൊരു വീടുണ്ടാക്കുന്നു. അപ്പോൾ അവൻ പറയും ഇത് വീടാണ്. അത് തട്ടിക്കളഞ്ഞതിന് ശേഷം അവൻ അതുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കി ഇത് പാത്രമാണെന്ന് പറയുന്നു. ഇവിടെയെല്ലാം എന്തറിയാം? ഇതെല്ലാം മണ്ണുകൊണ്ടുള്ള വീടാണ്, മണ്ണുകൊണ്ടുള്ള പാത്രമാണ്, മണ്ണുകൊണ്ടുള്ള മനുഷ്യനാണ്. മണ്ണുകൊണ്ട് ഏത് വസ്തുക്കൾ ഉണ്ടാക്കി നശിപ്പിച്ചു കഴിഞ്ഞാലും മണ്ണ്, അതായത് മണ്ണ് തന്നെയെന്നുള്ള ബോധം നശിക്കുന്നില്ല. പക്ഷെ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. മണ്ണ് വീടായി മാറുന്നു, പാത്രമായി മാറുന്നു, മറ്റു കളിക്കോപ്പുകളായെല്ലാം മാറുന്നുണ്ട്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ആയസമയം മണ്ണായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നതിന് പരിണാമി നിത്യം എന്ന് പറയുന്നു. ഇത് നിത്യമാണ്. പക്ഷെ ഈ നിത്യം എങ്ങനെ? ആ വസ്തുവിന്റെ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു, പക്ഷെ വസ്തുവിന് മാറ്റം വരുന്നില്ല. മോക്ഷം ഇതുപോലെ ഒരു പരിണാമി നിത്യമാണോ എന്നും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് പോവുക, ആ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് പോവുക, അങ്ങനെയല്ല. നമ്മൾ പറയുമല്ലോ മുക്തന്മാർക്ക് സപ്തഭൂമികളെ കുറിച്ചൊക്കെ വിശദീകരിക്കും. വാസിഷ്ഠത്തിനും മറ്റും പല അവസ്ഥകളും മുക്തന്മാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബ്രഹ്മവിദ്വരൻ, വരിയൻ, വരിഷ്ഠൻ ഇങ്ങനെയെല്ലാം പറയുന്നു. അപ്പൊ പല അവസ്ഥാന്തരങ്ങൾ മുക്തിയിലുണ്ട്. മുക്തിക്ക് അവസ്ഥാന്തരമില്ല. സാതിശയം ഏറ്റക്കുറച്ചിൽ അവസ്ഥാന്തരം വന്നു കഴിഞ്ഞാൽ ആ മുക്തിയും അനിത്യമായി പോകും. ആ മുക്തിയിൽ ആർക്ക് സ്ഥായിയായി ഇരിക്കാൻ പറ്റത്തില്ല. മുക്തിയിൽ യാതൊരു തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളും, ഈ അവസ്ഥാന്തരങ്ങളെല്ലാം വരുന്ന ഇവിടെ അന്ധകരണത്തിൽ, ആത്മാവിലല്ല. ആത്മാവിൽ പല അവസ്ഥാന്തരങ്ങളും വരാം, പക്ഷെ മുക്തിയിൽ അത് വരത്തില്ല. മുക്തി എന്ന് പറയുന്ന ഇവിടെ എന്ത് പറഞ്ഞു? മോക്ഷം, അത് ആത്മസ്വരൂപമാണെന്ന് പറഞ്ഞു. ആത്മസ്വരൂപം ഏകരസം എന്ന് പറയുന്നു, ഏക സ്വഭാവത്തോടു കൂടിയത്, അതിന് മാറ്റം വരുന്നില്ല. നമ്മൾ പറയുന്നത് അത്ര കിഞ്ചിത് പരിണാമി നിത്യം, ചിലത് പരിണാമി നിത്യമാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാ എന്താണ് അത് പരിണാമി നിത്യം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നു. യസ്മിൻ വിക്രിയമാണ് ഏവി, ഒരു വസ്തുവിൽ വികാരം മാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും തത് ഏവ ഇഹം ഇതം, അത് തന്നെയാണ് ഇത്. മുമ്പ് മണ്ണുകൊണ്ടുണ്ടാക്കി കുടം, ഇപ്പം മണ്ണുകൊണ്ടുണ്ടാക്കി മറ്റൊരു വസ്തു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ മണ്ണ് തന്നെയാണ് ഇപ്പോൾ വേറെ രൂപത്തിലിരിക്കുന്നത്. അതാണ് തത് ഏവ ഇതം, അത് തന്നെയാണ് ഇത്. ഇതി ബുദ്ധിർണ വിഹേന്യത എന്നുള്ള ആ ബോധത്തിന് മാറ്റം വരുന്നത്. വസ്തുവിനെ കാണുമ്പോൾ അത് തന്നെയാണ് ഇതെന്നുള്ള ആ ബോധത്തിന് മാറ്റം വരുന്നത്. എങ്ങനെ? യഥാ പൃഥിവ്യാദി ജഗത് നിത്യത്വവാദിന. പൃഥ്വിയാദി ജഗത് നിത്യമാണെന്ന് പറയുന്നുണ്ട് ഭൗതികവാദികളും മറ്റും, അങ്ങനെ പറയുന്നവരുണ്ട്. ഇത് നിത്യമാണ്, ഇതിന് തുടക്കമില്ല, ഇതിന് ഒടുക്കമില്ല, അതുകൊണ്ട് ഇത് നിത്യമാണ്. ഇതിനെ കാണുന്നതൊക്കെയോ ഇതിന്റെ തന്നെ പരിണാമമാണ്, ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തു മറ്റൊന്നോ മാറും, മണ്ണ് തന്നെയാണ് വൃക്ഷമായി മാറിയത്, ആ വൃക്ഷം തന്നെ വീണ്ടും മണ്ണിലേക്ക് പോകുന്നു, വീണ്ടും അത് മണ്ണായി ശേഷിക്കുന്നു, വീണ്ടും മറ്റൊരു വൃക്ഷ ശരീരമായി അത് വരുന്നു, അങ്ങനെ പരിണമിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഇത് നശിക്കുന്നില്ല എന്ന് പറയുന്നവര് പരിണാമി നിത്യം, വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുക, അതേസമയം ആ വസ്തു അങ്ങനെ തന്നെ ഇരിക്കുക. അതുപോലെയാണ് അല്ല എന്നർത്ഥം. യഥാച സാഖ്യാനാം ഗുണാഹ, സാഖ്യന്മാർ പറയുന്നു പ്രപഞ്ചത്തിന് നാശമില്ല, തുടക്കമില്ല. എന്താണ്? ത്രിഗുണങ്ങൾ പരിണമിച്ചാണ് ഉണ്ടായിരിക്കുന്നു, സത്വരജ സമഗുണങ്ങൾ. അത് പരിണമിച്ച് അവര് പറയുന്ന 24 തത്വങ്ങൾ, അതിൽ പുരുഷ തത്വം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഈ പ്രകൃതി പരിണമിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരേ പ്രകൃതി തന്നെ. അത് സൃഷ്ടി, അത് ആരംഭിക്കുന്നു, പിന്നെ അവർ പറയും പ്രതിപ്രസവം, പ്രളയം സംഭവിക്കും. സൃഷ്ടിയും പ്രളയവും സംഭവിച്ചാലും ആത്യന്തികമായിട്ട് പ്രപഞ്ചത്തിന് നാശം സംഭവിക്കുന്നില്ല, കുറച്ചു കാലം അങ്ങോട്ട് മാറിയിരുന്നാലും വീണ്ടും വരും, വീണ്ടും വരും. അതായത് ഒരു കുടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടം നശിച്ചാൽ ഉണ്ടാകുമ്പോൾ ആ മണ്ണിൽ നിന്ന് കുടം പ്രത്യക്ഷപ്പെട്ടു, കുടം നശിച്ചു കഴിഞ്ഞാൽ ആ കുടം മണ്ണിലേക്ക് അപ്രത്യക്ഷമാകും. അത്രയേ ഉള്ളൂ പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും ആ മണ്ണില്ലാതെയാകുന്നില്ല. അതുപോലെ ഈ പ്രകൃതി ഇന്നും ഉണ്ടായിരിക്കും. പ്രളയത്തിൽ പ്രകൃതി സാമ്യാവസ്ഥയിലിരിക്കും. സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും അതിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരിക്കലും നാശമില്ല എന്ന് പറയുന്നവരാണ് സാഖ്യന്മാര്. കപില മഹർഷിയാണ് അവരുടെ ആചാര്യൻ. അവർ ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ ഇത് പരിണാമ നിത്യമാണോ? അല്ല എന്നർത്ഥം. ഇവിടെ പറയുന്ന ഈ മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെന്താണ്? അത് പരമാത്മാവ് തന്നെയാണ് മോക്ഷം. പരമാത്മാവിൽ മോക്ഷം നേടുകയല്ല, പരമാത്മാവിനോട് ചെന്ന് ജീവാത്മാവ് വിലയിച്ച് സമുദ്രത്തിൽ നദി ചെന്ന് ലയിക്കുന്നത് പോലെ വിലയിച്ച് മോക്ഷം നേടുകയല്ല. മുമ്പ് രണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഒന്നിച്ച് മോക്ഷം നേടുകയല്ല. ഇവിടെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പരിണാമം സംഭവിക്കുന്നു എന്ന് പറയാം. ആദ്യം ജീവനായിരുന്നു, ജീവഭാവത്തിലിരുന്നു, പിന്നീട് ആ ജീവന് പരിണാമം സംഭവിച്ചു, ആ ഭഗവാനിലേക്ക് പോയി എത്തിച്ചേർന്നു, രണ്ടു ഒന്നായി, നദീജലം സമുദ്രജലത്തിൽ ഏകീഭവിച്ചതുപോലെ രണ്ടു ഒന്നായി തീർന്നു. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ എല്ലാം സങ്കല്പിച്ചു കഴിഞ്ഞാലും അവിടെ എല്ലാം എന്തുവരും? ഈ പരിണാമി നിത്യം എന്ന് പറയേണ്ടി വരും. ഇവിടെ പറയുന്നത് എന്താണ്? ഇതന്തു. ഇവിടെ ഈ പറയുന്ന മോക്ഷം എന്താണ്? പാരമാർത്ഥികം, സത്യമാണ്. അത് മാത്രമേ പരമാർത്ഥത്തിലുള്ളൂ. ആ മോക്ഷം എന്താണ്? പരമാത്മാവ് തന്നെ. അതുകൊണ്ട് എന്താണ്? കൂടസ്ഥ നിത്യം. കൂടം എന്ന് പറയാൻ നമുക്കറിയാം, പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അതിന് സംസ്കൃതത്തിലുള്ള അതിന്റെ പേര് തന്നെയാണ് കൂടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കൂടം എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്, മലയാളത്തിൽ നമ്മൾ പറയുന്നത്. കൂടത്തെ പോലെ സ്ഥിതി ചെയ്യുന്നതിനാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ കൂടശബ്ദത്തിന് വേറെ അർത്ഥമുണ്ട്, വഞ്ചന, ചതി എന്നൊക്കെ അർത്ഥമുണ്ട്. ഉറപ്പുള്ളത്, നല്ല ബലമുള്ളത്, അതായത് പാറ പൊട്ടിക്കുന്ന കൂട കൊണ്ട് പാറയിൽ എത്ര അടിച്ചാലും പാറ പൊട്ടുന്നു, പക്ഷെ കൂടത്തിന് പെട്ടെന്നൊന്നും തകരാറ് വരത്തില്ല. വളരെ പാറകൾ പൊട്ടിച്ചാലും അതിന് മാറ്റം വരുന്നില്ല, അതിന് പരിണാമം സംഭവിക്കുന്നില്ല, വികാരം സംഭവിക്കും. അതിനാണ് കൂടം എന്ന് പറയുന്നത്. അപ്പൊ കൂടത്തെ പോലെ ഇരിക്കുന്നത്, അല്ല കൂടം പോലെ സ്ഥിതി ചെയ്യുന്നതിനാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വികാരപ്പെടാതിരിക്കുന്നത് എന്നർത്ഥം. വികാരപ്പെടാതെ നിത്യമായിരിക്കുന്നു. ഈ കൂടസ്ഥം എന്ന് ബ്രഹ്മത്തെ പറയാൻ തന്നെ കാര്യം എന്താണ്? നിത്യം ഈ രണ്ടു തരത്തിൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. സാഖ്യന്മാരും മറ്റും നിത്യം എന്ന് പറഞ്ഞാൽ പരിണാമി നിത്യമായിട്ട് സ്വീകരിക്കും. അങ്ങനെ പരിണമിച്ച് നിത്യമായിരിക്കുന്നതല്ല കൂടത്തെ പോലെ, അതിന് മാറ്റം ഉണ്ടാകാതെ സ്ഥിരമായിരിക്കുന്നു. അതുകൊണ്ട് കൂടസ്ഥ നിത്യം എന്നാണ്. കൂടവത് തിഷ്ഠതി ഇത് കൂടസ്ഥ. ഒരു വികാരം ഉണ്ടാകാതെ അത് നിലനിൽക്കുന്നു, അങ്ങനെയാണ് കൂടസ്ഥ നിത്യം. ഈ മോക്ഷം ആത്മസ്വരൂപമാണ്, അത് കൂടസ്ഥ നിത്യമാണ്. വ്യോമവത് സർവവ്യാപി ആകാശത്തെ പോലെ, ആകാശമല്ല അത്, ആകാശത്തെ പോലെ. ആകാശം സൂക്ഷ്മതരമായ വസ്തുവിനും വ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? സൂക്ഷ്മതമമാണ് ആകാശം. ഏറ്റവും സൂക്ഷ്മമായ പരമാണുവിൽ കൂടി ആകാശം വ്യാപിച്ചിരിക്കുന്നു. പരമാണു സ്ഥിതി ചെയ്യണമെങ്കിൽ അതിനൊരു ദേശം, ഇടം വേണം, അതാണ് ആകാശം. അതുകൊണ്ട് ആകാശം എന്താണ്? സർവവ്യാപിയാണ്. സൃഷ്ടിക്കപ്പെട്ട സർവത്തിനും ആകാശം വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് സർവവ്യാപിയാണ് ആകാശത്തെ പോലെ. ആകാശത്തിന് വ്യാപിക്കാൻ കഴിയാത്ത ഒന്നിനേ ഉള്ളൂ, പരമാത്മാവിൽ മാത്രം. കാരണം പരമാത്മാവിനെ ആശ്രയിച്ചാണ് ആകാശം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് അതിന് വ്യാപിക്കാൻ പറ്റത്തില്ല, അതിന്റെ ആധാരമാണ്. ബാക്കി സർവത്തിനും അതിന് വ്യാപിക്കാൻ പറ്റും. അതുകൊണ്ട് ആകാശത്തെ പോലെ ഇത് സർവവ്യാപിയായിരിക്കുന്നു. സർവവിക്രിയാരഹിതം, അതിൽ യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ക്രിയകളും ചലനങ്ങളും പ്രവർത്തനങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. അത് നിശ്ചലമായ, ശാന്തമായ, ശാന്തം, ക്രിയാരഹിതം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയുന്നത് അശാന്തി എന്ന് വെച്ചാൽ മനസ്സിൽ വ്യാപാരം, പ്രവർത്തനം നടക്കുമ്പോഴാണ് അശാന്തി ഉണ്ടാകുന്നത്. ക്രിയ ഉള്ളിടത്ത് അശാന്തിയുണ്ട്, മനസ്സ് ചലിക്കുമ്പോൾ അശാന്തി.
3: മനസ്സ് നിശ്ചലമാകുമ്പോൾ ശാന്തി. അപ്പോ യാതൊരു ക്രിയയും ഇല്ലാതിരിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ ശാന്തം എന്ന് പറയുന്നത്. സർവക്രിയാരഹിതം, യാതൊരു ക്രിയയും ഇല്ലാതിരിക്കുന്നു, അതാണ് മോക്ഷം. മോക്ഷത്തിൽ ക്രിയയില്ല. മുക്തന്റെ ക്രിയ എന്ന് പറയുന്നത് ആത്മാവിന്റെ ക്രിയയല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ചേഷ്ടകളാണ്. ആത്മാവിനവിടെ ക്രിയയില്ല, ആ ചേഷ്ടകളുമായിട്ട് മുക്തന് താതാത്മ്യമില്ല. മുക്തൻ എന്താണ്? പരമാത്മ സ്വരൂപിയായിരിക്കുന്നു. അതുകൊണ്ട് സർവവിക്രിയാരഹിതനാണ്. മുക്തന്റെ മനസ്സിന് മാത്രമേ ശാന്തിയുള്ളൂ, വേറെ ആദ്യം മനസ്സിൽ ശാന്തിയില്ല. മറ്റു ശാന്തി നാമത്തിലേ ഉള്ളൂ, വസ്തുതയിൽ ശാന്തിയില്ല. എന്തുകൊണ്ട്? അവിടെ മാത്രമേ ആത്മസ്വരൂപം സ്വയം പ്രകാശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം എന്തുവരുന്നു? ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും താതാത്മ്യപ്പെട്ട് അധ്യാസത്തിലിരിക്കുന്നു. ഇവിടെ മുക്തൻ എങ്ങനെയാണ്? സർവവിക്രിയാരഹിതനായിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു, നിത്യതൃപ്തം. ഇച്ഛയില്ല. എന്തുകൊണ്ട്? നിത്യതൃപ്തനാണ്. മുക്തനിൽ ഇച്ഛയില്ല, മുക്തന്റെ സ്വരൂപത്തിൽ ഇച്ഛയില്ല. അല്ലെങ്കിൽ ഇച്ഛാരഹിതമായ സ്വരൂപ ആണ് താനം എന്നുള്ള ബോധത്തിൽ ഇച്ഛയെ കാണുന്നു മുക്തൻ. അന്ധകരണത്തിൽ ഇച്ഛയുണ്ടായാലും ആ ഇച്ഛ എന്താണ്? മുക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഇച്ഛ ദൃശ്യമാണ്. തന്റെ ഇച്ഛ അന്യന്റെ ഇച്ഛ പോലെയാണ് ആ ഇച്ഛ. അതുകൊണ്ട് നിത്യതൃപ്തനായിരിക്കുന്നു, ഇച്ഛിക്കേണ്ട ആവശ്യം, അഹംബോധത്തോടുകൂടി ഇച്ഛിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആത്മസ്വരൂപമായതുകൊണ്ട് പ്രാരബ്ധമനുസരിച്ച് വരാം, ഇതെല്ലാം വരാം. ശോകമോഹങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം വരാം, മാനാഭിമാനങ്ങളും എല്ലാം വരാം. അതെല്ലാം ഇവിടെ മനസ്സിൽ, ബുദ്ധിയിൽ, ശരീരത്തിലെല്ലാം വരും. ആത്മാവിലൊന്നുമില്ല, അതുകൊണ്ട് നിത്യതൃപ്തനായിരിക്കുന്നു. നിരവയവം, ഈ ശരീരവും മറ്റുമൊക്കെ അവയവമാണ്. ഈ അവയവങ്ങളൊന്നുമില്ല, കൈകാലുകളൊന്നുമില്ല. എന്റെ കൈ, എന്റെ കാല് എന്നെല്ലാം വ്യവഹരിക്കുന്ന ഇവിടെ അതെല്ലാം അന്യന്റെ കാല്, അന്യന്റെ കൈ എന്ന് പറയുന്നത് പോലെയാണ്, നിരവയവുമായിരിക്കുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? സ്വയം ജ്യോതിഹി, സ്വയം പ്രകാശിക്കുന്ന. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ് എന്നാണ്, നമുക്ക് മനസ്സിലാകുന്നുള്ള ഭാഷയിൽ. പ്രകാശിക്കുക എന്ന് വെച്ചാൽ അറിയുക എന്നാണ്. അറിയുന്നതിന് പ്രകാശിക്കുക എന്നെന്തുകൊണ്ട് പറഞ്ഞു? സൂര്യൻ പ്രകാശിക്കുന്നു, ആ പ്രകാശമാണ് നമുക്ക് പ്രത്യക്ഷമായി വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്നത്. പ്രകാശം ഉണ്ടായിരുന്നാലേ വസ്തുക്കളെ നമുക്ക് പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് അറിവിന് പ്രകാശം എന്ന് പറയും. വസ്തുക്കളെ അറിയിച്ചു തരുന്നതാണ് പ്രകാശം. പിന്നെ എന്തുകൊണ്ട് പ്രകാശം എന്ന് അറിവിന് പറയുന്നു? പ്രകാശത്തിനെ അറിയുന്നതിനും മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അത് പ്രകാശത്തിന്റെ ഒരു സവിശേഷതയാണ്. പ്രകാശത്തെ അറിയുന്നതിന് നമ്മുടെ മനസ്സ് വേണം, ബുദ്ധി വേണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണം, ഉള്ളിൽ ചൈതന്യം വേണം, എല്ലാം വേണം. പക്ഷേ പ്രകാശത്തിന്റെ ആവശ്യമില്ല. എങ്ങനെ അറിയുന്നതിന്? പ്രത്യക്ഷമായി കണ്ണുകൊണ്ട് കണ്ടറിയുന്നതിന്. ഇത് പ്രകാശത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ. മറ്റൊന്നും, മറ്റേത് വസ്തുവിനെയും കണ്ണുകൊണ്ട് കണ്ടറിയണമെങ്കിൽ പ്രകാശത്തിന്റെ സഹായം വേണം. പ്രകാശത്തിന്റെ സഹായം ഇല്ലാതെ കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കണ്ടറിയാൻ ഒക്കത്തില്ല. പക്ഷെ പ്രകാശത്തിന് മാത്രം ഒരു സവിശേഷതയുണ്ട്, മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യം ഇല്ല. ഇത് ആണ് ദൃഷ്ടാന്തം അറിവിന്. അറിവിനെ അറിയാൻ മാത്രം വേറൊരു അറിവിന്റെ ആവശ്യമില്ല. ഒരറിവുകൊണ്ടും അറിവിനെ അറിയാൻ പറ്റത്തില്ല. അതാണ് അറിവിന്റെ സ്വരൂപം. അറിവിനെ മറ്റൊരു അറിവുകൊണ്ടറിയാൻ പറ്റത്തില്ല. പിന്നെ അറിവിനെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അറിവിലുള്ള അജ്ഞാനത്തെ മാറ്റുന്നു എന്നേ ഉള്ളൂ. ഒരു കുടത്തിന്റെ ഉള്ളിലിരിക്കുന്ന കുടം കമഴ്ത്തിയിരിക്കുന്ന ദീപത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആ കുടത്തെ എടുത്തു മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അറിവിനെ അറിയുക, ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള അറിവില്ലായ്മയെ നീക്കുക എന്നേ അതിന് അർത്ഥമാണ്. അറിവിനെ വിഷയമാക്കുക എന്നുള്ള അർത്ഥമല്ല. ഇതാണ് പ്രകാശവും അറിവും തമ്മിലുള്ള സാദൃശ്യം. അതുകൊണ്ട് അറിവിന് പലപ്പോഴും പ്രകാശം എന്ന് പറയും, സ്വയം പ്രകാശം എന്ന് പറയും. എന്നുവെച്ചാൽ അത് സ്വയം അറിവാണോ എന്നാണ് അതിന്റെ അർത്ഥം. ജ്യോതിസ്വഭാവം, അത് അറിവാണോ? ജ്യോതിസ്വഭാവം എന്ന് വെച്ചാൽ ജ്യോതിസ്വരൂപം, സ്വയം ജ്യോതിസ്വരൂപം, സ്വയം അറിവായിരിക്കുന്നു, അറിവായിരിക്കുന്നതാണെന്ന്. അതിന് വേണമെങ്കിൽ നമുക്ക് ശുദ്ധമായ അറിവെന്ന് പറയാം. നമ്മുടെ അറിവ് മലിനമായ അറിവാണ്, അത് ശുദ്ധമായ അറിവാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ അറിവ് ഉണ്ടായി നശിക്കുന്ന അറിവാണ്, ഇത് നിത്യമായ അറിവാണ്. നമ്മുടെ അറിവ് ഖണ്ഡിതമായ അറിവാണ്, വിഷയങ്ങൾക്കനുസരിച്ച് അറിവ് മാറി മാറിക്കൊണ്ടേയിരിക്കും. ഈ അറിവ് അഖണ്ഡമായ അറിവാണ്. നമ്മുടെ അറിവിന് ഉപാധികളുണ്ട്. വിഷയം അറിവിന്റെ ഉപാധിയാണ്. കുടം കണ്ടാൽ കുടം എന്നുള്ള അറിവ്, പുസ്തകം കണ്ടാൽ പുസ്തകം എന്നുള്ള അറിവ്. ഈ അറിവ് നിരുപാധികമായ അറിവാണ്, ഒരു ഉപാധി ആശ്രയിച്ച് ഉള്ള അറിവ് അല്ല. അതുകൊണ്ടാണ് അതിന് സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അറിവാണ് മോക്ഷം. അതാണ് ആത്മാവ്, അതാണ് പരമാത്മാവ്. പെട്ടെന്ന് ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവാണോ ആത്മാവല്ല? അതിനാധാരമായിരിക്കുന്ന, എവിടെയാണോ ഈ ഉണ്ടായി മാറുന്ന അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതിനാധാരമായിരിക്കുന്ന ആ ശുദ്ധമായ അറിവ്, ഈ അറിവിന്റെ ആധാരം, അധിഷ്ഠാനം ശുദ്ധമായ, അതിനാണ് ചൈതന്യം എന്ന് പറയുന്നത്. ചൈതന്യം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ബോധം, ചൈതന്യം, അറിവ് എല്ലാം പര്യായ പദങ്ങളാണ്. അറിവെന്ന് മലയാളത്തിൽ പറയുന്നു, സംസ്കൃതത്തിൽ ബോധം എന്ന് പറയുന്നു. അതാണ് സ്വയം ജ്യോതി എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. സ്വയം പ്രകാശിക്കുന്ന അറിവാണ്, അതാണ് മോക്ഷം എന്നാണ്. മോക്ഷം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി. എത്ര ധർമാധർമ്മവും സഹകാര്യേണ കാലത്രയം ചെന്ന ഉപാവർത്തതയെ, ആ അറിവിൽ ആ ശുദ്ധമായ പരമാത്മാവിൽ ധർമാധർമ്മം പുണ്യപാപങ്ങൾ സഹകാര്യേണ ആ പുണ്യപാപങ്ങളുടെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ, സ്വർഗനരകങ്ങൾ, അനേക ജന്മങ്ങൾ, ശരീരങ്ങൾ, ഇവയൊന്നും തന്നെ കാലത്രയം മൂന്ന് കാലത്തിലും എന്ന ഉപാവർത്തതയിൽ നിലനിൽക്കുന്നില്ല. മൂന്ന് കാലത്തിലും അവിടെയില്ല, കാലവുമില്ല. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. സാന്ദ്രാനന്ദാവ ബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം എന്നെല്ലാം വിശദീകരിക്കുന്നില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണാദി ഗർഭാസ്യമാനം എന്നെല്ലാം ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്ന ആ മോക്ഷം, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ കാലത്രയത്തിലും ഇതൊന്നും നിലനിൽക്കുന്നില്ല, ധർമാധർമ്മങ്ങളൊന്നുമില്ല, അതിന്റെ കാര്യങ്ങൾ പുണ്യപാപങ്ങളില്ല, ജന്മമില്ല, സ്വർഗ നരകങ്ങളില്ല, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ന ഉപാവർത്തതേ, അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ്. തദേതത് അശരീരത്വ മോക്ഷാക്യം, ഇതിനെയാണ് ബ്രഹ്മവിദ്യയുടെ ഫലമായി പറയുന്ന മോക്ഷം. ബ്രഹ്മവിദ്യയുടെ ഫലം എന്ന് പറയുമ്പോൾ ഇത് മറ്റൊന്നിന്റെയും ഫലമല്ല, മറ്റൊന്നുകൊണ്ടും പ്രാപ്യമായിരിക്കുന്ന മോക്ഷമല്ല എന്നത്. വീണ്ടും അതിന് പ്രമാണം പറയുകയാണ്. ഇതൊന്നും കൽപ്പനയല്ല, തന്റെ ഭാവനയല്ല, താൻ കൽപ്പിച്ചു പറയുന്നതല്ല, ഭാഷകാരന്റെ കൽപ്പനയല്ല ഇതൊന്നും. പിന്നെയോ ഇതെല്ലാം സപ്രമാണമാണ്, പ്രമാണത്തോടുകൂടി പറയുകയാണ്. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച എന്ന് കഠോപനിഷത്തിൽ നചികേതസന് യമൻ ഉപദേശിക്കുന്നു. അതെന്താണ്? ധർമാത് അന്യത്ര, ധർമ്മത്തിൽ നിന്നും അത് അന്യമാണ്. ധർമ്മമായ കർമ്മങ്ങളിൽ നിന്നും ധർമ്മമായ പുണ്യത്തിൽ നിന്നും അത് അന്യമാണ്. അന്യത്ര അധർമ്മ, അധർമ്മങ്ങളിൽ നിന്നും അധർമ്മകർമ്മങ്ങളിൽ നിന്നും അധർമ്മഫലമായ പാപത്തിൽ നിന്നും അത് അന്യമാണ്. അന്യത്ര അസ്മാത് കൃതാകൃത, നമ്മൾ ചെയ്യുന്നത്, കൃതം നമ്മൾ സൃഷ്ടിക്കുന്നത്, ഈ പുണ്യപാപങ്ങളെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നു, ലോകങ്ങളെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നു. കൃതം കാര്യം, അകൃതം കാരണം. നമ്മൾ സൃഷ്ടിക്കുന്നതിന് നമുക്ക് പല ഉപാദാനങ്ങളും വേണം, കാരണങ്ങളും വേണം. ഈ കാര്യകാരണ ശൃംഖലയിൽ നിന്നും അത് അന്യതാണ്, കാര്യകാരണങ്ങൾക്കപ്പുറമുള്ളതാണ്. കാരണത്വം ഏതുവരെയുണ്ടോ അതുവരെ അനിത്യമാണ് എന്നർത്ഥം. കാര്യം ഉള്ളിടത്തെ കാരണചിന്തയുണ്ട്, കാര്യചിന്ത ഇല്ലാതാകുന്നു, കാരണചിന്ത ഇല്ലാതാകുന്നു. പരമാത്മാവ് എന്ന് പറയുന്നത് കാര്യകാരണ അതീതമാണ് എന്നർത്ഥം. നമ്മൾ ഈശ്വരനെ ജഗത്തിന് കാരണമായി കൽപ്പിക്കുന്നു, അതും കൽപ്പന മാത്രമാണ്. എന്തുകൊണ്ട്? ജഗത്ത് സൃഷ്ടിക്കപ്പെട്ടു, കാര്യമായ ഒരു ജഗത്ത് ഉണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നാണ് കാരണ അന്വേഷണം വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയും, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതൊന്നും കാര്യകാരണ ബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഒരു ജഗത്തിനെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു, ആ ജഗത്തിന് കാരണനായി ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ജഗത് കാരണത്വനെ ഈശ്വരനെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ, ജഗത് കാരണത്വനെ ഈശ്വരനെ അറിയുമ്പോൾ, ഈശ്വരനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. കാരണം അതീതനായി ഈശ്വരനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. കാരണത്വനെ ബോധിപ്പിക്കാനല്ല, ഈശ്വരൻ സർവകാരണാതീതനാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രുതികളിൽ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് കാരണത്തിനും കാര്യത്തിനും അപ്പുറമാണ്. അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച, ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതും അതിനൊക്കെ അപ്പുറമാണ്. ഭൂതവും ഭവ്യം, ഭവിക്കേണ്ടതും ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനുമെല്ലാം അപ്പുറമാണ് എന്ന് പറഞ്ഞാൽ മോക്ഷം ഭവ്യമാണെന്ന് നമ്മൾ ധരിക്കരുത്. ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ഞാൻ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, ഞാൻ മുക്തി നേടും, അപ്പൊ മുക്തി ഭവ്യമായി ഉണ്ടാകേണ്ടതായി. അല്ലെങ്കിൽ ഇന്നാരെല്ലാം മുക്തി നേടിയിട്ടുണ്ട്, അതെല്ലാം ഭൂതമായി. അപ്പൊ അങ്ങനെ നമ്മുടെ കൽപ്പനയിലുള്ള മുക്തി, നമ്മൾ നേടാൻ പോകുന്ന മുക്തി, ഇതിൽ നിന്നുമെല്ലാം അപ്പുറമാണ് ഈ പറയുന്ന പരമാത്മസ്വരൂപമായിരിക്കുന്ന മോക്ഷം. അതാണ് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച. ഇത് ഭൂതവും ഭവിക്കേണ്ടതും ഭവിച്ചതും ഭവിക്കേണ്ടതിൽ നിന്നും അന്യമാണ് ഇത്യാദി ശ്രുതിഭ്യ. ഈ ശ്രുതികളിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം? ഇതാണ് മോക്ഷം എന്ന് മനസ്സിലാക്കാം. ശ്രുതി വ്യക്തമായി മോക്ഷത്തെ കാട്ടിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തിൽ മുക്തിയുടെ സ്വരൂപം എന്താണ് എന്ന് വളരെ വ്യക്തമായി നിർവചിച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യത്തെ ഇത്രയും വ്യക്തമായി നിർവചിക്കുന്നതിന് വേണ്ടി എന്താണ് മുക്തിയുടെ യഥാർത്ഥ സ്വരൂപം? മുക്തി പലയിടത്തും പലതരത്തിലും വർണ്ണിക്കുന്നുണ്ട്. ചാർവാകനും മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചാർവാകൻ പറയുന്നു, മരണം തന്നെ മുക്തി, മരിച്ചു കഴിഞ്ഞാൽ സർവത്തിൽ നിന്നും സ്വതന്ത്രനായി, അത് തന്നെ മുക്തി. ഏതുപോലെ കത്തിയിരിക്കുന്ന ഒരു ദീപം അണഞ്ഞു പോകും. കത്തിയിരിക്കുന്ന ഒരു ദീപം അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. പുക അല്പസമയം കാണുന്നത് കഴിഞ്ഞാൽ അതും കാണത്തില്ല. ഇതാണ് മോക്ഷം, സർവോടത്തിൽ. അപ്പൊ അത് മുക്തിയെക്കുറിച്ചുള്ള ഒരാളുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അത് യഥാർത്ഥമായ മുക്തിയല്ല അവർ പറയുന്നത്. അത് ഒരു തരത്തിലൊരു മുക്തിയാണ്, ഒരു തരത്തിലൊരു മുക്തിയാണ്, പക്ഷെ പരമാർത്ഥത്തിലുള്ള മുക്തിയല്ല. ഇവിടെ പരമാർത്ഥത്തിലുള്ള മുക്തിയെക്കുറിച്ച് ശ്രുതി പറയുന്നു, ഇതാണ് മുക്തി. അശരീരത്വം മോക്ഷാക്യം, അത് അശരീരത്വമാണ്. ഈ ശരീരഭാവം ജീവഭാവം ഇല്ലാതാകുന്നതാണ്, പിന്നെ ശേഷിക്കുന്നതാണ്. അത് ബുദ്ധി കൊണ്ട് നമുക്ക് എത്രമാത്രം ഗ്രഹിക്കാമോ അത്രമാത്രം ഗ്രഹിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രുതി പറയുന്നു. പരമാർത്ഥത്തിൽ അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല എങ്കിലും, പിന്നെ ബുദ്ധി കൊണ്ട് അതിനെ ശ്രമിക്കാൻ ഗ്രഹിപ്പിക്കാൻ വേണ്ടി ശ്രുതി എന്തിനു പരിശ്രമിക്കുന്നു? ബുദ്ധി കൊണ്ട് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്തതിന് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി ബുദ്ധി കൊണ്ട് ഗ്രഹിപ്പിക്കാൻ എന്തിനു ശ്രമിക്കുന്നു? കാരണം അത് ഗ്രഹിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഇല്ലാതാക്കാൻ, ഗ്രഹിപ്പിക്കാൻ വേണ്ടിയല്ല. അമുക്തി സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട്, ഒരു മറ. ആ മറയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത് മുക്തിയെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിധി മുഖേന നിഷേധിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ശ്രുതി എന്താണ്? അത് ബോധകമാണ്, വിധേയമല്ല എന്ന് പറയും. നമുക്ക് തോന്നുന്നു അത് വിധേയമാണെന്ന് പറയും. ശ്രോതവ്യ മന്ദവ്യ നിധ്യാസ്തവ്യ എന്ന് പറയും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക്. അത് വിധി ആഭാസം എന്ന് പറയും. വിധിയെപ്പോലെ തോന്നുന്നു. എന്നോട് പറയുന്നു നീ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന പോലെ നമുക്ക് തോന്നും. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കും, നീ ബ്രഹ്മജ്ഞാനി ആകുമെന്ന് ആവശ്യപ്പെടുന്ന പോലെ തോന്നും. വാസ്തവത്തിൽ അത് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് എന്താണത് ബോധിപ്പിക്കുകയാണ്. എന്താണ് അജ്ഞാനം? മറ മാറണം, അജ്ഞാനം മറ മാറട്ടെ എന്നത് നമ്മൾ ബോധിപ്പിക്കുകയാണ്. അറിവില്ലായ്മ മാറട്ടെ എന്ന് ബോധിപ്പിക്കുകയാണ്. അല്ല, അറിവിനെ ഉണ്ടാക്കുമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ നിന്ന് അറിവ് ഉണ്ടാകില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ശാസ്ത്രത്തിന് അറിവിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബാക്കി അറിവിനെയെല്ലാം ഉണ്ടാക്കാം. ആർക്കും ഉണ്ടാക്കാൻ സാധ്യമില്ല, ശ്രുതിക്കും ഉണ്ടാക്കാൻ സാധ്യമില്ല ഒന്നിനും. എന്നാലും അതുകൊണ്ടാണ് അതിനെ വിധിച്ഛായ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നു അത് കേൾക്കുമ്പോൾ. അങ്ങനെ തോന്നിപ്പിക്കുന്ന എന്തിനു വേണ്ടി? അത് ബോധകമാണ്. അതായത് എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്? അതിനെ അത് നശിപ്പിക്കുകയാണ്. ഇതിന് തടസ്സമായി നിൽക്കുന്ന അജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നു. പിന്നെ ശേഷിക്കുന്നതിനെയാണ് ഇവിടെ മുക്തി, അതിനെയാണ് ഇവിടെ പരമാത്മാവെന്ന് പറയുന്നത്. അതാണ് ആ ശരീരത്വം എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഇനി ഇവിടെ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞു വന്ന വിഷയം മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടെ ആ വിഷയം ഇവിടെ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ച ബിരുസ്മരണയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
4: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ഇന്നാ തത്വജ്ഞാനത്തിന് ശേഷം വരുന്ന ഉപാസന ധ്യാനം അതാവശ്യമുണ്ടോ ഇല്ലയോ അതെല്ലാം ഇനി ചർച്ച ചെയ്യുന്നു. സിദ്ധാന്തത്തിൽ എന്താണ്? അത് ജ്ഞാനമാണ്, ഉപാസന. മാനസിക ക്രിയയല്ല, ധ്യാന രൂപത്തിലുള്ള മാനസിക ക്രിയ അല്ല. അതാണ് ആ ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതിന് രണ്ടാമത് മറ്റൊരു അനുഷ്ഠാനത്തിൻ്റെ ആവശ്യം. ശ്രവണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രവണം, ശ്രുതിവാക്യ ശ്രവണം, അവിടെ അത് പ്രമാണജന്യമാണെന്ന് പറയും. ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ക്രിയാജന്യമായി. രണ്ടും തമ്മിൽ വ്യത്യാസം അതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് വസ്തുതന്ത്രം, മറ്റൊന്ന് കർത്തതന്ത്രം. മുമ്പിൽ കണ്ണു തുറക്കുന്നു, മുമ്പിലിരിക്കുന്ന വസ്തുക്കളെ കാണുന്നു. ഇത് പ്രമാണാധീനമാണ്. എന്തുകൊണ്ട്? കണ്ണു ഒരു പ്രമാണമാണ്, വസ്തുവിനെ അറിയിച്ചു തരുന്ന പ്രമാണമാണ്. കണ്ണു തുറന്ന് കാണുന്നു, കണ്ടേ മതിയാവും. ക്രിയാസാധ്യമല്ല, ഇവിടെ ആരെങ്കിലും വിധിക്കുന്നില്ല. കണ്ണു തുറന്നു കാണുന്നു, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ഇവിടെ മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. കണ്ണു തുറക്കുമ്പോൾ സ്വാഭാവികമായി എന്താണോ സംഭവിക്കുന്നത് അതിനപ്പുറം ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഇവിടെ ഇല്ല. കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിൻ്റെ സ്വഭാവമാണ്. മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ബോധിപ്പിക്കുക, ഇതിനാണ് പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. ധ്യാനം അങ്ങനെയല്ല, വിധിച്ചു ഊന്നി ചെയ്യണം, കണ്ണടച്ച് മസിൽ പിടിച്ച് അഭ്യസിക്കുകയാണ്, മനസ്സുകൊണ്ട് ക്രിയയാണ്. കണ്ണു തുറന്നപ്പോൾ കണ്ടതുപോലെയല്ല, അഭ്യാസമാണ് അവിടെ. അദ്വൈത മതമനുസരിച്ച് ആത്മബോധം അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് ഇങ്ങനെ ശ്രുതി വാക്യത്തിൽ നിന്നുണ്ടാകുന്നു, ശ്രവണത്തിൽ നിന്ന്. എന്തുകൊണ്ട്? ശബ്ദം പ്രമാണമാണോ? നമ്മളെങ്ങനെയാണോ കണ്ടിട്ടറിയുന്നത്, അതുപോലെ തന്നെ കേട്ടിട്ടറിയുന്നത്. കേട്ടാൽ അറിഞ്ഞേ പറ്റൂ, അറിയാതിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി പിന്നീട് മാനസികമായ പ്രത്യേക അനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല. അതിനാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പ്രസിദ്ധമായ ഉദാഹരണം ദശമസ്തുമസി ദശമ എട്ട് ബോധമുണ്ടാകുന്നു. അവിടെ എന്താണ്? ഞാൻ ദശമനാണെന്ന് ധ്യാനിക്കണം, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. അത് തന്നെ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു. എന്താ, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആരെങ്കിലും ധ്യാനിച്ചിട്ടാണോ? ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി ധ്യാനിച്ചാൽ നടക്കുമോ? വെളിച്ചം വരുന്നു, വസ്തുവിനെ കാണുന്നു, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനും കുഴപ്പമൊന്നുമില്ല, അവിടെ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ശ്രുതിക്ക് അതിനുള്ള ശേഷിയുണ്ട്. എന്താ അതിന്റെ ശേഷി? കാരണം അത് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന വാക്യം, സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന വാക്യം ദശമസ്തുമസി. അവിടെ ആ സത്യം ആപേക്ഷികമാണ്, പക്ഷെ ആപേക്ഷികമായ ആ സത്യത്തെ ആ വാക്യം ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അത് ശ്രവണ മാത്രയിൽ അത് ബോധ്യപ്പെടുന്നു. പക്ഷേ കേൾക്കുന്നവന് ആ ഭാഷ അറിയില്ലെങ്കിൽ ദശമസ്തുമസി. സംസ്കൃതം അറിയാത്തവനോട് പറഞ്ഞാൽ ബോധമുണ്ടാവോ? ആ ശ്രുതിയുടെ ബോധം എന്ന് പറഞ്ഞാൽ അവന് ശബ്ദശ്രവണമല്ല. ശബ്ദശ്രവണം കൊണ്ട് അത് സാധ്യമല്ല. മറിച്ച് പദാർത്ഥ സംഗതി എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധി അവനിലുണ്ടായിരിക്കും. അവിടെയാണ് യോഗ്യതയുടെ ആവശ്യം വരുന്നത്. ദശമസ്തമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ബോധം, ആ ഒരു ശേഷി ബുദ്ധിക്ക് അതുള്ളവൻ ഉടൻ ഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്ന ഈ ആത്മബോധം പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. പ്രമാണജന്യമായതുകൊണ്ട് വാക്യം ശ്രവിക്കുന്ന സമയത്ത് ആ ബോധം ഉണ്ടാകുന്നു. ഇതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. അയ്യോ, അത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഒരു ബോധം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം ആ പദപദാർത്ഥ സംഗതിയില്ല, അതിനുള്ള യോഗ്യത തന്നെ വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് ശ്രവണമായില്ല, കേവല ശബ്ദജ്ഞാനം. അവിടെ ശബ്ദജ്ഞാനമേ ഉണ്ടായുള്ളൂ, ശാബ്ദജ്ഞാനം ഉണ്ടായില്ല. ശബ്ദജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകേണ്ട അതുണ്ടായി. നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ എന്തുണ്ടാകുന്നു? ആ ശബ്ദം നമുക്ക് കേൾക്കും, അത്രയേ ഉള്ളൂ. ആ ശബ്ദത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും. ഇതാണ് അദ്വൈതത്തിൻ്റെ പ്രത്യേകത. അദ്വൈതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, മറ്റൊരു ശാസ്ത്രത്തിലില്ലാത്ത ഒരു പ്രത്യേകത. ശബ്ദം കൊണ്ട് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ ശബ്ദം കൊണ്ട് അങ്ങനെ ബോധിപ്പിച്ചാലും ശബ്ദം കൊണ്ടറിയുന്നത് അത് പരോക്ഷമായല്ലേ ഇരിക്കൂ, അതെങ്ങനെ അപരോക്ഷമാകും? അങ്ങനെ സംശയം വരും. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള ബോധമുണ്ട്, അതൊരു ബുദ്ധിയുടെ തരത്തിലുള്ള ബോധമാണ്, പരോക്ഷമായ ബോധമാണ്. എന്താ ആനയെക്കുറിച്ച് പ്രത്യക്ഷം ഞാൻ ഉണ്ടാവും? ശബ്ദത്തിന് എവിടെയാ കഴിവ്? ഒരു വസ്തുവിന് പ്രത്യക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിനുള്ള കഴിവ്. ശബ്ദം കൊണ്ട് അതിന് കഴിയില്ലല്ലോ, അതുകൊണ്ടുതന്നെ നമ്മൾ സാധാരണ പറയുന്നതാണ്, ഇത് ദുരന്തത്തിൽ നിന്ന് ഉണ്ടാകത്തില്ല, ദുരന്തം പിഴിഞ്ഞാൽ ഈ ബോധം ഉണ്ടാകത്തില്ല, ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. പുസ്തകം പഠിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് ശബ്ദം പ്രമാണമാണ്, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ഞാനുണ്ടാകുന്നു. പിന്നെ ഈ പറയുന്നത് ശബ്ദജാലം മഹാരമ്യം ചിത്തഭ്രമണ കാരണം എന്നെല്ലാം പറയുന്നു. ആ ശബ്ദ ജ്ഞാനം നിഷേധിക്കുന്നു. ഇവിടെ നാരദൻ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ മന്ത്രകർത്ത ആണ്, കേവലം ശബ്ദത്തെ എനിക്കറിയാവൂ, അർത്ഥത്തെ അറിയില്ല എന്ന് പറയും. മുൻപ് വന്നിട്ടുണ്ട്. പിന്നെ ആ ശബ്ദം കൊണ്ട് എങ്ങനെ, ഒരു ശബ്ദം അപരോക്ഷമായ വസ്തുവിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അപരോക്ഷം ഞാനുണ്ട്. മുമ്പിൽ നിൽക്കുന്ന ആനയാണ്, ഒരാൾക്ക് അത് അറിയത്തില്ല, ആനയാണ്. അപ്പോൾ ബോധിപ്പിക്കുകയാണ്, ഇതാണ് ആന. അയാൾ പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിച്ച വസ്തു തന്നെ, പക്ഷേ ആ ഉപദേശം കൊണ്ട് അയാൾക്കവിടെ ആ ജ്ഞാനത്തിൻ്റെ അപരോക്ഷത ഉണ്ടാവും. എന്ന് വെച്ചാൽ മുമ്പ് അയാൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, കേട്ടു, മനസ്സിലാക്കി, പക്ഷെ ഒരിക്കലും അത് പലതരത്തിലും അയാൾ മനസ്സിലാക്കി, മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലായി. കേട്ടറിവിന്ന് പോരായ്മയുണ്ടല്ലോ, പക്ഷെ ഇപ്പോൾ മുമ്പോ കണ്ടപ്പോഴും അതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. താൻ ഇതുവരെ കേട്ടറിഞ്ഞതാണോ ഇന്ന് ഉപയോഗിക്കുന്നത്, അവിടെ ഉപദേശം വരുന്നു. ഇതിനേക്കാൾ സ്പഷ്ടമാണ് ആത്മാവിന്റെ കാര്യത്തിൽ. എന്തുകൊണ്ട്? ആത്മാവ് നിത്യ അപരോക്ഷമായ വസ്തുവാണ്. ദശമസ്തമസി, ദശമൻ തനിക്ക് അപരോക്ഷനായ ഒന്നാണ്, പരോക്ഷമായ ഒന്നാണ്, അത് താൻ തന്നെയാണ്. താൻ തന്നെയായിരിക്കുന്ന ഒന്നിനെ കുറിച്ച് തോമസി നീയാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ ബോധിക്കുന്നു. ശബ്ദം കൊണ്ട് അപരോക്ഷമായി തന്നെ അറിയുന്നു. എന്താ അവിടെ ബോധം ഉണ്ടാകാതിരിക്കുമോ? അവിടെ എന്തുകൊണ്ടുണ്ടായി? ശബ്ദം കൊണ്ടല്ലേ? അവനാണ് ദശമസ്തമസിയുടെ ഉദാഹരണം പറയുന്നത്. അതുപോലെ ഇവിടെ സ്വസ്വരൂപം അത് അത്യന്തം അജ്ഞേയമായ ഒന്നല്ല. സർവബുദ്ധിവൃത്തികളിലൂടെയും ആ സ്വരൂപത്തിന്റെ അപരോക്ഷതയാണ് പ്രകാശിക്കുന്നത്. അതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുമ്പോൾ അത് സ്വയം അപരോക്ഷമായതുകൊണ്ട് ആ ശബ്ദത്തിന് ആണെന്ന് പറഞ്ഞത് ആ ശബ്ദം സത്യത്തെ ബോധിപ്പിക്കുന്നു. ദശമസ്തമസി പോലെ ആ ശബ്ദത്തിന് ബോധിപ്പിക്കാൻ പറ്റും. അതാണ് ശബ്ദം എന്ന് പറയുന്ന പ്രമാണം കൊണ്ട് സ്വരൂപത്തിന്റെ ബോധം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ശ്രുതി ശ്രവണത്തിന് പ്രാധാന്യം വരുന്ന അതുകൊണ്ടാണ്. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ധ്യാനിച്ചിട്ട് എന്താ കാര്യം? ഈ വിഷയത്തെ സംബന്ധിച്ച് പൂർവപക്ഷങ്ങളും സമാധാനങ്ങൾ ഇനിയും വരും, അത് ഭാഷ്യകാരം തന്നെ സമാധാനം വരും. പക്ഷെ ഇതിന് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആത്മീയത്തെ ഉപാസി രീതി നാപൂർവവിധി, ഇത് അപൂർവമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതല്ല. സ്വർഗത്തിന് വേണ്ടി യാഗത്തെ നിർദ്ദേശിക്കുന്നതുപോലെ നിർദ്ദേശിക്കുകയല്ല. അത് ഉപാസിക്കുക എന്ന് പറയുന്ന ധ്യാനം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല. ഇവിടെ സ്വരൂപസ്ഥിതി അതാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ മീമാംസര് മൂന്ന് തരത്തിൽ പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ പലപ്പോഴും അത് പരാമർശിച്ചിട്ടുണ്ട്. അപൂർവവിധി, നിയമവിധി, പരിസംഖ്യാവിധി എന്ന് മൂന്ന് തരത്തിൽ പറയുന്നു. അതിന് ഇത് അപൂർവവിധിയല്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു പക്ഷേ പ്രാപ്തത്വ, ഇത് പ്രാപ്തമാണിത്. പക്ഷേ പ്രാപ്തത്വ എന്ന് പറയുന്നതിന് ഈ ഭാഷ്യത്തിന്റെ അവസാന ഭാഗത്ത് ഭാഷ്യകാരം വിശദീകരിക്കും. അതുകൊണ്ട് ഇവിടെ അതിന് വീണ്ടും വിശദീകരിക്കുന്നില്ല, അത് മുമ്പോട്ടൊരും വിശദീകരിക്കും. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇത് അപൂർവ വിധിയല്ല. എന്നുവെച്ചാൽ സ്വർഗത്തിന് വേണ്ടി യാഗത്തെ വിധിക്കുന്നത് പോലെ ഒരു ക്രിയയെ, ഒരു കർമ്മത്തെ, ഒരു പ്രവൃത്തിയെ ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല, ധ്യാനത്തെ വിധിക്കുന്നതല്ല, ഇത് പ്രാപ്തമാണ്. ഇതെന്തുകൊണ്ട് അപൂർവവിധി അല്ല? അത് വിശദീകരിക്കുന്നു. പക്ഷേ പ്രാപ്തത്വം എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കുന്നു. യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മീയതി യോയം വിജ്ഞാനമയ ദിവ്യവും ആദി ആത്മപ്രതിപാദന പരാഭി ശ്രുതിഭി ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം. ശ്രുതി ഇത് ശ്രവണത്തെക്കുറിച്ച് പറയണം. ശ്രുതി പറയുന്നു യസ് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷം എന്ന് വെച്ചാൽ അപരോക്ഷം. സാക്ഷാത്തായി പ്രകാശിക്കുന്നത്. സാക്ഷാത്തായി സ്വസ്വരൂപം പ്രകാശിക്കുകയാണ്. പക്ഷെ അതിന് അങ്ങനെ സാക്ഷാത്തായി പ്രകാശിക്കുമ്പോൾ അത് ഉപാധികളെ ആശ്രയിക്കും. നേരത്തെ പറഞ്ഞുള്ള പ്രതിബിംബം, ആ പ്രതിബിംബത്തെ പോലുള്ള ഉപാധികൾ, മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അത് ആശ്രയിക്കും. അങ്ങനെയെല്ലാം ആശ്രയിച്ച് പ്രകാശിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇതിനെയൊന്നും ആശ്രയിക്കാതെ അത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് ബ്രഹ്മത്തെ, സ്വസ്വരൂപത്തെ, ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവന്, മുമ്പ് പറഞ്ഞ പദപദാർത്ഥ സംഗതിയുള്ളവന് ബോധിക്കുന്നു തന്റെ സ്വരൂപം അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അന്യാനപേക്ഷമാണ്, അന്യാനപേക്ഷ സംസിദ്ധമാണ് എന്ന് ബോധിക്കുന്നു. കഥമാത്മേതി, അവിടെ ഈ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ബുദ്ധിവൃത്തികളുണ്ട്, അതിലൂടെ ജ്ഞാനമുണ്ട്, വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാണനുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നൊരു ജീവഭാവമുണ്ട്. ഇതിലേതാണ് ആത്മാധാരണത്തിൽ തന്നെ എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നു. ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് അപ്പുറമായി, സുഷുപ്തി എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറമായി, ആ സ്വയം പ്രകാശിക്കുന്നവനായ സ്വസ്വരൂപ ചൈതന്യം, അതാണ് ആത്മാ എന്ന് വിശദീകരിക്കുമ്പോൾ അവന് ബോധമുണ്ടാകുമല്ലോ എന്താണ് ആത്മാവ്, തന്റെ സ്വരൂപം എന്താണ്. യൂയം വിജ്ഞാനമയ, ഈ വിജ്ഞാനമയനായിരിക്കുന്നവൻ എന്ന് പറയുന്നു. വിജ്ഞാനമയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജ്ഞാനം അയം ഇതായി അനുഭവപ്പെടുന്ന, സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം, അതാണ് വിജ്ഞാനം. ഇതാണോ ആത്മാവ്, ഇതാണോ സ്വരൂപം. ഈ അറിയുന്ന നമ്മളുടെ അറിവിന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ, നമ്മൾ അറിഞ്ഞുവെന്ന് ധരിക്കുന്നതായ, അറിഞ്ഞുവെന്ന് സങ്കല്പിക്കുന്നതായ നമ്മുടെ ഈ ബോധം, അറിവ് ഇതാണ്, അല്ല, അതാണ് വിജ്ഞാനമയനെന്ന് പറഞ്ഞത്. ഇതല്ല, അല്ല, ഇത് സൂര്യപ്രതിബിംബം പോലെയാണ് ഇതിനെ അറിയുന്നത്. പ്രതിബിംബമാണോ? സൂര്യനല്ല. എന്നാൽ പ്രതിബിംബമല്ലേ അത്? സൂര്യനല്ല, മറ്റെന്താണ്? അത് തന്നെ എന്ന് പറയും പോലെയാണ് ഈ ബുദ്ധി വൃത്തികളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷണികമായ വിജ്ഞാന സാക്ഷി. ഈ വിജ്ഞാനം ഈ ബുദ്ധിക്ക് നൽകുന്നവൻ, ആ അർത്ഥത്തിൽ ഈ വിജ്ഞാനത്തിൽ നിന്നും ഭിന്നനായ വിജ്ഞാനം, അതാണ് വിജ്ഞാനമയം. ഈ വിജ്ഞാനം നശിച്ചു പോകുന്നതല്ല, ബോധം വരുന്നു, സ്മൃതി വരുന്നു, ഇതാണോ ആത്മാവ്? അങ്ങനെ പിന്നെ ആത്മബോധം വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ് ഈ പ്രഭാഷണമൊക്കെ കേട്ടിട്ട്, ആത്മബോധം വന്നിട്ട് പിന്നെ ഭ്രാന്ത് പിടിച്ച എന്ത് ചെയ്യും സ്വാമി? ശരിക്കും ചോദിച്ചാണ്, ഇത് ആരുടെ കാര്യം? തന്റെ കാര്യമാണോ സംശയിക്കുന്നു? എന്റെ കാര്യമില്ല, മറ്റാർക്കെങ്കിലും അവർ സഹിച്ചോളും. എന്തായാലും തനിക്ക് വല്ല സംശയമുണ്ടോ? ആത്മബോധം വന്നിട്ട് പിന്നീട് ബുദ്ധിഭ്രമം വരുമെന്നില്ല, എന്നെ സംബന്ധിച്ച് അങ്ങനെ വരില്ല. അപ്പോ ആ ബുദ്ധിവൃത്തികളല്ല, ബുദ്ധിവൃത്തികൾക്ക് എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, ചിലപ്പോൾ ഭ്രാന്തമായ ജ്ഞാനത്തെ ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ആ ബുദ്ധിവൃത്തിക്ക് ചൈതന്യം പകരുന്നു. അങ്ങനെയാണ് യോയം വിജ്ഞാനമയൻ എന്ന് പറഞ്ഞു. ഇത്യവം മാതി ആത്മപ്രതിപാദന പരാഭീശ്രുതിഭി. ഇതെല്ലാം എന്താണോ, ഓരോ തരത്തിൽ ഓരോ രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പല രീതികളിലൂടെ പല പ്രക്രിയകളിലൂടെ ആത്മതത്വത്തെ പ്രതിപാദിക്കുകയാണ് ശ്രുതി. ആത്മസ്വരൂപത്തെ അജ്ഞാന സംശയ ദോഷങ്ങൾ മാറ്റി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ ബോധനം അതൊരു വൃത്തിയാണ്, അതിനെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അത് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വൃത്തിയല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രയോജനമുണ്ട്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ഈ ദോഷങ്ങളെ മാറ്റുക, അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് വ്യാപലാതിപ്പെടേണ്ട കാര്യമില്ല. നദി കടന്നാൽ പിന്നെ തോണി തലയിലെടുക്കേണ്ട കാര്യമില്ല, ഉപകാരസ്മരണയുടെ പേരിൽ. പിന്നെ ബുദ്ധിവൃത്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ബുദ്ധിക്ക് എന്ത് സംഭവിക്കുന്നു, അറിവിനെന്ത് സംഭവിക്കുന്നു, എന്തിനു വേണ്ടിയായി ഈ അറിവ്? ഇതൊരു ഭാരമായിട്ട് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടില്ല. ആത്മജ്ഞാനം എന്ന് പറയുന്നു ഭാരം, അതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന ആത്മജ്ഞാനങ്ങളാണ്. ശിഷ്യന്മാരുടെ ഭക്തന്മാരുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുന്ന ആത്മജ്ഞാനമാണ് ചുമന്നു നടക്കാൻ ഭാരമുള്ളത്. അത് പോയാൽ സങ്കടം വരും. വന്നില്ലെങ്കിൽ സങ്കടം വരും. അതല്ല ഇത്. ഇത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, സംശയവ്യാധി ദോഷങ്ങളെ നശിപ്പിക്കുന്നു. എവിടെയുള്ള സ്വസ്വരൂപത്തിലുള്ള അതിനെക്കുറിച്ച് പിന്നീട് വേവലാതിപ്പെടേണ്ട ഒന്നല്ല. എന്ത് സംഭവിക്കും? നിലനിൽക്കുമോ നശിക്കുമോ? അജ്ഞാനനാശത്തിൽ എന്താണ്? അത് തന്നെ സ്വരൂപാവസ്ഥാണ്, സ്വരൂപസ്ഥിതി. അവിടെ ഒന്നിനെ കുറിച്ചുള്ള ചോദ്യമില്ല, പിന്നെയാണോ ഭ്രാന്തിനെ കുറിച്ച് ചോദ്യം വരുന്നത്. അവിടെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല, അതുകൊണ്ട് പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യം തോന്നും, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ആ ആത്മബോധം, സ്വരൂപസ്ഥിതി രൂപത്തിലുള്ള ആത്മബോധം, അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? ആത്മസ്വരൂപ വിജ്ഞാനം. അതുകൊണ്ട് വിജ്ഞാനേനേവ തദ്വിഷയ അനാത്മാഭിമാന ബുദ്ധി. അനാത്മാഭിമാന ബുദ്ധി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധി, കാരകാദി ക്രിയാ ഫല അധ്യാരോപണാത്മിക അവിദ്യ, ഏതൊരു അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ആരോപിക്കുന്നത്? തന്നിൽ ഇതൊക്കെ ആരോപിക്കുന്നു. ക്രിയ അധ്യാരോപണം, എനിക്ക് യാഗം ചെയ്യണം, എനിക്ക് ആത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം, ജപിച്ച് സാക്ഷാത്കരിക്കണം, മന്ത്രം ചെയ്ത് സാക്ഷാത്കരിക്കണം, പൂജിച്ച് സാക്ഷാത്കരിക്കണം, കർമ്മം ചെയ്ത് സാക്ഷാത്കരിക്കണം. തന്നിൽ ആരോപിക്കുന്ന ക്രിയാ ഫല അധ്യാരോപണാത്മിക അവിദ്യാനിവർത്തിത, ആത്മബോധം കൊണ്ട്, യഥാർത്ഥ ബോധം കൊണ്ട് ആ ജ്ഞാനം അത് നിവർത്തിച്ചു. തസ്യ നിവർത്തിതായ, അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാതിദോഷ അനുപത്തിഹി അനാത്മചിന്ത അനുപത്തിഹി. ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം ഇത് പറയുന്നത് ബോധിക്കാത്തവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, ഇല്ലാത്ത ബോധത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, ഉള്ള ബോധത്തെക്കുറിച്ചാണ്. ആ ബോധം ഉണ്ടാകുന്നവന് ഇവിടെ ശ്രവണത്തിൽ നിന്നാണ്, അതുണ്ടാകാത്തവന്റെ കാര്യം ഇനി ചർച്ച ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യം. തസ്യ നിവർത്തിതായ ശ്രവണത്തിൽ നിന്ന് ഈ പറയുന്ന വാക്യശ്രവണം എന്താണ്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യശ്രവണങ്ങളിൽ നിന്ന് ദൈവ മാധവി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമ്മൾ മനസ്സിലാക്കും. അജ്ഞാനം അവിദ്യ അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാതിദോഷ അനുപത്തേഹി, പിന്നെ കാമാതിദോഷങ്ങളില്ല, ദുഃഖഹേതുക്കളാണ് അതെല്ലാം. അതുകൊണ്ടാണ് കാമാതിദോഷങ്ങൾ എടുത്തു പറയും. കാമം വിരാഗം ഇതെല്ലാമാണ് ദുഃഖത്തിലുള്ള മുഖ്യഹേതുക്കൾ. ദുഃഖനിവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. അത് ആത്മബോധം കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാവശ്യം. അതിന് സമാധാനം കൊണ്ട് പറയുന്നത് ഈ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിക്കുന്നു. കാമാതി ദോഷങ്ങൾക്ക് പിന്നീട് യാതൊരു പ്രസക്തിയില്ല. എന്തിനെ ബോധിച്ചു? തന്റെ സ്വരൂപത്തെ. തന്റെ സ്വരൂപത്തെ എങ്ങനെ ബോധിച്ചു? ഈ കാമാതി ദോഷരഹിതമായി ബോധിച്ചു. പിന്നെ എങ്ങനെ അവിടെ കാമാതി ദോഷങ്ങൾക്ക് പ്രസക്തി വരുന്നു? അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. ഇത് തിരയല്ല, തരംഗമല്ല, കേവലമായ പ്രകാശമാണ് എന്ന് മരീചികയെ ബോധിച്ചു. പിന്നീട് അവിടെ തിരംഗം, തിര, നിര ഇതിനൊക്കെ എന്താ പ്രസക്തി? ആ ബോധ്യപ്പെടലിൽ ബാക്കിയുള്ള സർവത്തിൻ്റെയും പ്രസക്തി അവിടെ ഇല്ലാതാകും. അതാണ് ജ്ഞാനത്തിൻ്റെ വിശേഷത. അത് ജ്ഞാനത്തിനെ കഴിയത്തുള്ളൂ, മറ്റൊന്നിനും കഴിയത്തില്ല. ധ്യാനത്തിനും മറ്റൊന്നിനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ധ്യാനിച്ചാൽ ദുഃഖത്തെ മറന്നിരിക്കാം, ധ്യാനിക്കാതിരുന്നാൽ വീണ്ടും ദുഃഖം വരും. കാമാതിദോഷാനുപത്തി, ഇവിടെ നമ്മുടെ മനസ്സിൽ സംശയമിനും പ്രാരബ്ധം തുടങ്ങിയ വിഷയങ്ങൾ അതിനെക്കുറിച്ച് അവസാനം അതിന് ഭാഷ്യകാരൻ തന്നെ സമാധാനം പറയും. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ശ്രുതിവാക്യത്തിൽ നിന്നുള്ള ബോധം അതുണ്ടായാൽ, ഉണ്ടാകാത്തതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. ഉണ്ടായാൽ കാമാതിദോഷാനുപത്തി അനാത്മചിന്ത അനുഭവത്തി, പിന്നീട് അവനിൽ അനാത്മചിന്തയും ഇല്ല. മനസ്സിലെ കാമാതി ദോഷങ്ങളുള്ളത് കൊണ്ടാണ് അനാത്മചിന്ത വരുന്നത്. ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു, ശരീര അനാത്മാവായി, ശരീരചിന്ത വരുന്നു, ശരീര താതാത്മ്യം വരുന്നു മനസ്സ്. ശരീര താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സഹജമായ ക്ഷുത്പിപാസ, വിശപ്പും ദാഹം, ഉടനെ ഇച്ഛ, കാമം എല്ലാം മനസ്സിൽ വരുന്നു. അത് അനാത്മചിന്ത കൊണ്ടാണ്, ശരീരത്തിലുള്ള ആത്മബോധം കൊണ്ടാണ്. ഇതുപോലെ ബാഹ്യമായ വിഷയങ്ങൾ, മമത്വം, ഈ അഹന്തയിൽ നിന്ന് വരുന്ന മമത, അതുകൊണ്ട് അവിടെ എല്ലാം അനാത്മചിന്ത വരുന്നു. സ്വർഗത്തെക്കുറിച്ച് വരുന്നു, പുത്രനെ കുറിച്ച് വരുന്നു, സമ്പത്തിനെ കുറിച്ച് വരുന്നു, കീർത്തിയെക്കുറിച്ച് വരുന്നു, ഇങ്ങനെ നാനാ വിഷയങ്ങളെ കുറിച്ചുള്ള അനാത്മചിന്തയിൽ നിന്നും ദുഃഖം ഉണ്ടാകും. പക്ഷെ ഇവിടെ ആത്മബോധത്തിൽ ദുഃഖ കാരണമായിരിക്കുന്ന ഈ അനാത്മചിന്തയ്ക്ക് കാരണമായിരിക്കുന്ന അവിദ്യ നിവർത്തിച്ചതുകൊണ്ട് അനാത്മചിന്ത വരുന്നില്ല, അവിടെ ദുഃഖത്തിനും പ്രസക്തിയില്ല എന്ന്. ഇത് തത്വജ്ഞാനത്തിന്റെ സാക്ഷാത് ഫലം, മുഖ്യഫലം, നേരിട്ടുള്ള ഫലം. അതിനെ പറയുകയാണ് ദുഃഖ നിവൃത്തി എങ്ങനെ തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറയുകയാണ്. പ്രാരംഭം തുടങ്ങിയ വിഷയങ്ങൾ പിന്നീട് വരും. പരിശേഷ്യാൽ ആത്മചിന്ത ഏവ, ശരി, ആത്മബോധം വന്നു, ആത്മാവിനെ ബോധിച്ചു, അവിടെ അനാത്മചിന്ത ഇല്ലാന്ന് പറഞ്ഞു. പിന്നെന്ത് ചിന്തയാണുള്ളത്? ഉറങ്ങുമോ? ഉറക്കം വരുമോ? ആത്മബോധം വന്നു കഴിഞ്ഞു. കാരണം അനാത്മചിന്തയൊന്നും ഇല്ലാത്തപ്പോൾ ഒരു ചിന്തയും, ഒരു ചിന്തയില്ലാത്ത അവസ്ഥ ഉറക്കുകയാണ്. അതും ഇനി സമാധിയിലിരിക്കും. ഇത് വന്നു കഴിഞ്ഞു. ഇത് രണ്ടുമല്ല പരിശേഷ്യ അത് ആത്മചിന്തയോ, പിന്നെ ആത്മചിന്തയോ, മറ്റു ചിന്തകളൊന്നുമില്ല, ആത്മചിന്തയുള്ളൂ എന്നെ സംബന്ധിച്ച്. വാസുദേവ സർവമിതി എന്ന് പറയുന്നത് ആ തത്വജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ, ആത്മീയവേദം സർവം, സർവത്ര ആത്മചിന്ത മാത്രം എന്ന് പറയും. അത് സർവത്ര ആത്മാവിനെ കുറിച്ച് ബലം പ്രയോഗിച്ച് ചിന്തിക്കുന്ന കാര്യമല്ല പറയുന്നു, ഉപാസനയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. സഹജമായ ആത്മബോധം അതാണ്. അന്ധതയിൽ വസ്തുക്കളെ കാണുന്നുണ്ട്, പ്രകാശത്തിൽ വസ്തുക്കളെ കാണും. എങ്ങനെ? പ്രകാശത്തോടുകൂടി കാണും. അതുപോലെ അന്ധതയിലും ഇരുട്ടിലും അന്ധകാരത്തിലും, അല്ലെങ്കിൽ അന്ധതയിൽ തന്നെ കണ്ട് കാണാത്തവനും, പ്രപഞ്ചത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ടാകാം. നാമരൂപങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായാലും തരാം, പക്ഷെ അത് അപൂർണമാണ്. കാഴ്ച തിരിച്ചു കിട്ടിയാലോ അറിവ് പൂർണ്ണമാകും. അത് അന്ധതയിലിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? എനിക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കും? അതിന് ആ ചോദ്യത്തിന് അന്ധന് സമാധാനം ഒരിക്കൽ. സൂര്യനെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അന്ധനെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതിന് യുക്തിയില്ല. ബുദ്ധി ഗ്രഹിക്കുന്നത് യുക്തിയിലൂടെയാണ്. അതങ്ങനെ ഗ്രഹിക്കാൻ പറ്റും, ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ അതൊരു അനുഭവമാണെന്ന് കണ്ണുള്ളവന് മനസ്സിലാവും. അവനിത്രയേ പറയാൻ പറ്റും, എങ്ങനെയാണ് താൻ കാണുന്നത് പോലെ. അതാണത് അനന്യസംവേദ്യം. അത് അന്യസംവേദ്യമല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ആത്മബോധമുള്ളവനല്ല, ഞാൻ എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു എന്നിങ്ങനെ കെട്ടിഘോഷിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. അങ്ങനെ അത് ശേഷിക്കുന്നുകൊണ്ട് അങ്ങനെ പറയുന്നു. അനാത്മദർശനമില്ല പരിശേഷ എന്ന് പറയുന്നു. പരിശേഷൻ ന്യായം എന്ന് പറയും. പരിശേഷൻ ന്യായം എന്ന് പറയുന്നത് ഗതിയില്ലാതെ പറഞ്ഞു പോകുന്ന ന്യായമാണ്. അതിനാണ് മറ്റൊരു തരത്തിലും അതിനെ വിശേഷിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ശേഷിക്കുന്ന ഒരു രീതിയിൽ അതിനെ പറയാം. അതിനാണ് പരിശേഷൻ ന്യായം എന്ന് പറയുന്നത്. പരിശേഷ അത് ആത്മചിന്ത എന്ന് പറയും, ആത്മബോധം എന്ന് പറയും. അന്ധനോട് പറയുന്നു സൂര്യന്റെ പ്രകാശം ഇന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഏത് തരത്തിലാണ്? അയാൾ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ശരി, എത്ര വിശദീകരിച്ചാലും ശരി, ആ കാഴ്ച ഉണ്ടാകുന്നത് വരെ അതിനൊരു സമാധാനമുണ്ട്. അപ്പോൾ അവിടെ പരിശേഷൻ ന്യായം ഉപയോഗിക്കും. എന്താണോ ഇപ്പൊ നീ കാണുന്ന ഈ അന്ധത, ഈ ഇരുള്, ഈ ഇരുള് മാറിയാൽ അല്ലെങ്കിൽ ഈ ഇരുളിനെ മാറ്റുന്ന വെളിച്ചം എങ്ങനെയോ അത്, അതിന് വീണ്ടും വാക്കുകൾ ഉപയോഗിക്കുക. അത് പ്രകാശമാണ്, അത് ജ്വലിക്കുന്നതാണ്, അത് സ്ഫുരിക്കുന്നതാണ്, അത് ഭാനമാണ്. അങ്ങനെ 100 വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ബോധ്യം

ആത്മീയത്തെയോ ഉപാസീത. ഉപാസീത എന്ന് പറയുന്നത് ധ്യാനത്തെ വിധിക്കുകയല്ല, സ്വസ്വരൂപത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയല്ല. എന്തുകൊണ്ടത് അല്ല എന്നുള്ളത് ഇനിയും വിശദീകരിക്കും. വാർത്തകാരനും അതിന് ഒരുപാട് വാർത്തകൾ അത് വിശദീകരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഇത് ഉപാസനയല്ല, ഇത് ധ്യാനമല്ല, ധ്യാനത്തെ വിധിക്കുകയല്ല, ധ്യാനിക്കാൻ പറയുകയല്ല. എന്ന വിധാതി പ്രാപ്തത്വ പ്രാപ്തമായതിനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. അറിയുന്നുണ്ട്, ഉണർന്നവനെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ക്രിയ സാധ്യമല്ല എന്നാണ്. അതിനെക്കുറിച്ച് വീണ്ടും ചോദ്യവും സമാധാനവും വരുന്നു.

ഉബ്ജതമിത്യുബ്ജതം രക്ഷ ഉബ്ജതം രക്ഷ ഉബ്ജതം ഉബ്ജതമിത്യുബ്ജതം ഇന്ദ്രാഗ്നി രക്ഷാഃ അപ്രജാ സന്തു സദസ്പതി ഇന്ദ്രാഗ്നി സന്ത്വത്രിണാഃ മഹാന്താ സദസ്പതി അത്രിണ ഇത്യത്രിണാഃ താ മഹാന്താ തേന സത്യേന യച്ഛതമിതി യച്ഛതം സത്യേന ജാഗ്രതം ശർമ യച്ഛതം.

0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: Dear listeners of Shaivam.org, the following is Rig Veda Sakala Shaka, Mandalam 1, Suktam 79. Thank you.

ഭക്തി, ഈ തരത്തിലുള്ള ഭക്തിയില്ലാത്ത വിവേകം, രണ്ടും ശുഷ്കമാണ്, പ്രയോജനം ഉള്ളതല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? അസങ്കോഹ്യയും പുരുഷ. ഈ ശ്രുതികളിൽ കൂടി എല്ലാം പറയുന്ന എന്താണ്? ആ മോക്ഷം എന്ന് പറയുന്നത്, പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപം തന്നെ. അവിടെ രണ്ടില്ല. അവിടെ മുക്തനായി പിന്നീട് ഒന്ന് ശേഷിക്കുന്നു, ജ്ഞാനം ശേഷിക്കുന്നു, അല്ലെങ്കിൽ ഭക്തി ശേഷിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഒന്ന് മാത്രമേ ശേഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന എന്താണ്? അതേവ അനുഷ്ഠേയ കർമ്മഫല വിലക്ഷണം മോക്ഷാക്യം അശരീരത്വം നിത്യമിതി സിദ്ധം. എന്താണ് മോക്ഷം എന്നിവിടെ വ്യക്തമായി പറയുകയാണ്. എന്താണ്? അശരീരത്വം, അതാണ് മോക്ഷം. നിത്യം, മോക്ഷം നിത്യമാണ്. ആത്മാവിന്റെ ആ സ്വരൂപസ്ഥിതി, സ്വരൂപാവസ്ഥാനം, അതാണ്. അതെങ്ങനെ? അനുഷ്ഠേയ കർമ്മഫല വിലക്ഷണം, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ ഫലങ്ങളുടെയും എല്ലാ ഫലങ്ങളിൽ നിന്നും അത് വിലക്ഷണമാണ്, ഭിന്നമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ശരീരം കൊണ്ട് ചെയ്യുന്ന പൂജാദികളോ, വാക്കുകൊണ്ട് ചെയ്യുന്ന സ്തുതികളോ, മനസ്സുകൊണ്ട് ചെയ്യുന്ന ധ്യാനമോ, അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളോ, ഈ ഫലങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണമാണ്, ഭിന്നമാണെന്ത് മോക്ഷം എന്ന് പറയുന്നത്. ആ ശരീരത്വം, മോക്ഷത്തെ കുറിച്ച് പറയുമ്പോഴുള്ള അശരീരത്വം, അശരീരത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മുക്തന് ശരീരാഭിമാനമില്ല, ബദ്ധന് ശരീരാഭിമാനമുണ്ട്. അപ്പൊ ആ ശരീരാഭിമാനം അവിടെ നശിക്കും. ശരീരബോധമില്ല എന്ന് പറഞ്ഞാൽ താൻ ശരീരമാണെന്നുള്ള ബോധമില്ല. ശരീരം ഉണ്ടെന്നറിയാം, പക്ഷെ താൻ ശരീരമാണെന്നുള്ള ബോധമില്ല. ഒരു വസ്തുവിനെ കാണുമ്പോൾ താൻ ആ വസ്തുവിൽ നിന്ന് എങ്ങനെയാണോ ഭിന്നമെന്നറിയുന്നു, തന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് താൻ ഭിന്നമാണെന്ന് എങ്ങനെ അറിയുന്നു. അതുപോലെ ശരീരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ശരീരം അന്യമാണെന്നറിയുന്നു, അല്ലെങ്കിൽ സർവവും താൻ തന്നെ എന്നറിയുന്നു. രണ്ടു തരത്തിലുമാകാം. അപ്പൊ ആ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, തന്നിൽ നിന്ന് അന്യമില്ല ഒന്നും എന്നറിയുന്നു, അല്ലെങ്കിൽ താൻ ഇവിടെ ഏതിലെല്ലാമാണോ തന്റേതെന്നും താനെന്നും അഭിമാനിച്ചത്, അതിൽ നിന്ന് അഭിന്നനാണ് താൻ. അസംഗ ഉദാസീനനായ ആ പരമാത്മവസ്തുവാണ് താൻ എന്നറിയുന്നു. അപ്പൊ ആ പരമാത്മവസ്തു നിത്യമാണ്, അതുകൊണ്ട് ആ മോക്ഷവും നിത്യമാണ്, ഇതി സിദ്ധം. അങ്ങനെ ബ്രഹ്മവിദ്യയുടെ ഫലമായ മോക്ഷം എന്താണ് എന്നുള്ളതിനിവിടെ വ്യക്തമാക്കി. മോക്ഷത്തെക്കുറിച്ചുള്ള ഈ തത്വത്തെ അറിയാതെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നതുപോലെ ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി നേരെ തെക്കോട്ട് നടന്നവനെ പോലെ എന്നാണ്. ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുത്തൻ തെക്കോട്ട് നടന്നു, ചെന്ന് ചാടിയതവിടെ കടലിൽ ചാടി. അപ്പൊ അത് പറ്റുമെന്നാണ് നമ്മുടെ ഒരു ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഹിമവത് ഗമനം യഥ, ഹിമാലയത്തിലെ ഹിമാലയം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കടലിൽ ചെന്ന് ചാടിയതുപോലെ ഇരിക്കും. മോക്ഷം എന്താണ്, മോക്ഷത്തിനുള്ള ഉപായം എന്താണ് എന്നൊന്നും അറിയാതെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നു എന്നാണ് ഇവിടെ ആചാര്യസ്വാമിയുടെ അഭിപ്രായം. തത്ര കിഞ്ചിത് പരിണാമി നിത്യം കിഞ്ചിത് യസ്മിൻ വിക്രിയമാണേ വി തദേവ ഇതമിരി ബുദ്ധിർണ വിഹന്യതേ യഥാ പൃഥിവ്യാദി ജഗന് നിത്യത്വവാദിനാം യഥാച സാഖ്യാനാം ഗുണാഹ ഇതം തു പാരമാർത്ഥികം കൂടസ്ഥ നിത്യം വ്യോമവത് സർവവ്യാപി സർവക്രിയാരഹിതം നിത്യതൃപ്തം നിരവയവം സ്വയം ജ്യോതി സ്വഭാവം. ഇവിടെ നിത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ധരിക്കും? നമുക്ക് പരിചയമുള്ള നിത്യം എന്ന് പറയുന്നത് എന്താണ്? പരിണാമി നിത്യമാണ്. നമ്മൾ കുറച്ച് മണ്ണെടുക്കുന്നു, കുട്ടികൾ മണ്ണെടുത്ത് അതുകൊണ്ടൊരു വീടുണ്ടാക്കുന്നു. അപ്പോൾ അവൻ പറയും ഇത് വീടാണ്. അത് തട്ടിക്കളഞ്ഞതിന് ശേഷം അവൻ അതുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, ഇത് പാത്രമാണെന്ന് പറയുന്നു. ഇവിടെ എല്ലാം എന്തറിയാം? ഇതെല്ലാം മണ്ണുകൊണ്ടുള്ള വീടാണ്, മണ്ണുകൊണ്ടുള്ള പാത്രമാണ്, മണ്ണുകൊണ്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ മണ്ണുകൊണ്ട് ഏത് വസ്തുക്കൾ ഉണ്ടാക്കി നശിപ്പിച്ചു കഴിഞ്ഞാലും മണ്ണ്, അതായത് മണ്ണ് തന്നെയെന്നുള്ള ബോധം നശിക്കുന്നില്ല. പക്ഷെ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. മണ്ണ് വീടായി മാറുന്നു, പാത്രമായി മാറുന്നു, മറ്റ് കളിക്കോപ്പുകളായെല്ലാം മാറുന്നുണ്ട്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ആവശ്യം മണ്ണായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നതിന് പരിണാമി നിത്യം എന്ന് പറയുന്നു. ഇത് നിത്യമാണ്. പക്ഷെ ഈ നിത്യം എങ്ങനെ? ആ വസ്തുവിന്റെ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു, പക്ഷെ വസ്തുവിന് മാറ്റം വരുന്നില്ല. മോക്ഷം ഇതുപോലെ ഒരു പരിണാമി നിത്യമാണോ എന്നും മാറി മാറിക്കൊണ്ടിരിക്കുന്ന, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് പോവുക, ആ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് പോവുക, അങ്ങനെയല്ല. നമ്മൾ പറയുമല്ലോ മുക്തന്മാർക്ക് സപ്തഭൂമികളെ കുറിച്ചൊക്കെ വിശദീകരിക്കും, വാസിഷ്ഠത്തിനും മറ്റും പല അവസ്ഥകൾ മുക്തന്മാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ബ്രഹ്മവിദ്വരൻ, വരിയൻ, വരിഷ്ഠൻ ഇങ്ങനെയെല്ലാം പറയുന്നു. അപ്പൊ പല അവസ്ഥാന്തരങ്ങൾ മുക്തിയിലുണ്ട്. മുക്തിക്ക് അവസ്ഥാന്തരമില്ല. സാധിശയം ഏറ്റക്കുറച്ചിൽ അവസ്ഥാന്തരം വന്നു കഴിഞ്ഞാൽ ആ മുക്തിയും അനിത്യമായി പോകും. ആ മുക്തിയിൽ ആർക്ക് സ്ഥായിയായി ഇരിക്കാൻ പറ്റത്തില്ല. മുക്തിയിൽ യാതൊരു തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളും, ഈ അവസ്ഥാന്തരങ്ങളെല്ലാം വരുന്ന ഇവിടെ അന്ധകരണത്തിൽ, ആത്മാവിലല്ല. ആത്മാവിൽ പല അവസ്ഥാന്തരങ്ങളും വരാം, പക്ഷെ മുക്തിയിൽ അത് വരത്തില്ല. മുക്തി എന്ന് പറയുന്ന ഇവിടെ എന്ത് പറഞ്ഞു? മോക്ഷം, അത് ആത്മസ്വരൂപമാണെന്ന് പറഞ്ഞു. ആത്മസ്വരൂപം ഏകരസം എന്ന് പറയുന്നത് ഏക സ്വഭാവത്തോടു കൂടിയതാണ്. അതിന് മാറ്റം

0: വരുന്നില്ല. നമ്മൾ പറയുന്നത് അത്ര കിഞ്ചിത് പരിണാമി നിത്യം, ചിലത് പരിണാമി നിത്യമാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാ എന്താണത് പരിണാമി നിത്യം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നു, യസ്മിൻ വിക്രിയമാണ് ഏവി, ഒരു വസ്തുവിൽ വികാരം മാറ്റം സംഭവിച്ചു കഴിഞ്ഞാലും തത് ഏവ ഇഹം ഇതം, അത് തന്നെയാണ് ഇത്. മുമ്പ് മണ്ണുകൊണ്ടുണ്ടാക്കി കുടം, ഇപ്പം മണ്ണുകൊണ്ടുണ്ടാക്കി മറ്റൊരു വസ്തു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ മണ്ണ് തന്നെയാണ് ഇപ്പോൾ വേറെ രൂപത്തിലിരിക്കുന്നത്. അതാണ് തത് ഏവ ഇതം, അത് തന്നെയാണ് ഇത്. ഇതി ബുദ്ധിർണ വിഹേന്യത എന്നുള്ള ആ ബോധത്തിന് മാറ്റം വരുന്നത്, വസ്തുവിനെ കാണുമ്പോൾ അത് തന്നെയാണ് ഇതെന്നുള്ള ആ ബോധത്തിന് മാറ്റം വരുന്നത്. എങ്ങനെ യഥാ പൃഥിവ്യാദി ജഗത് നിത്യത്വവാദിന, പൃഥിവ്യാദി ജഗത് നിത്യമാണെന്ന് പറയുന്നുണ്ട് ഭൗതികവാദികളും മറ്റും, അങ്ങനെ പറയുന്നവരുണ്ട്. ഇത് നിത്യമാണ്, ഇതിന് തുടക്കമില്ല, ഇതിന് ഒടുക്കമില്ല, അതുകൊണ്ട് ഇത് നിത്യമാണ്. ഇതിനീ കാണുന്നതൊക്കെയോ ഇതിന്റെ തന്നെ പരിണാമമാണ്, ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തു മറ്റൊന്നോ മാറും, മണ്ണ് തന്നെയാണ് വൃക്ഷമായി മാറിയത്, ആ വൃക്ഷം തന്നെ വീണ്ടും മണ്ണിലേക്ക് പോകുന്നു, വീണ്ടും അത് മണ്ണായി ശേഷിക്കുന്നു, വീണ്ടും മറ്റൊരു വൃക്ഷ ശരീരമായി അത് വരുന്നു, അങ്ങനെ പരിണമിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഇത് നശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പരിണാമി നിത്യം, വികാരം സംഭവിച്ചുകൊണ്ടിരിക്കുക, അതേസമയം ആ വസ്തു അങ്ങനെ തന്നെ ഇരിക്കുക. അതുപോലെയാണ് അല്ല എന്നർത്ഥം. യഥാച സാഖ്യാനാം ഗുണാഹ, സാഖ്യന്മാർ പറയുന്നു പ്രപഞ്ചത്തിന് നാശമില്ല, തുടക്കമില്ല. എന്താണ് ത്രിഗുണങ്ങൾ പരിണമിച്ചാണ് ഉണ്ടായിരിക്കുന്നു, സത്വരജ സമഗുണങ്ങൾ, അത് പരിണമിച്ച് അവര് പറയുന്ന 24 തത്വങ്ങൾ, അതിൽ പുരുഷ തത്വം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഈ പ്രകൃതി പരിണമിച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരേ പ്രകൃതി തന്നെ അത് സൃഷ്ടി, അത് ആരംഭിക്കുന്നു, പിന്നെ അവർ പറയും പ്രതിപ്രസവം, പ്രളയം സംഭവിക്കും. സൃഷ്ടിയും പ്രളയവും സംഭവിച്ചാലും ആത്യന്തികമായിട്ട് പ്രപഞ്ചത്തിന് നാശം സംഭവിക്കുന്നില്ല, കുറച്ചു കാലം അങ്ങോട്ട് മാറിയിരുന്നാലും വീണ്ടും വരുന്നു, വീണ്ടും വരുന്നു. അതായത് ഒരു കുടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടം നശിച്ചാൽ ഉണ്ടാകുമ്പോൾ ആ മണ്ണിൽ നിന്ന് കുടം പ്രത്യക്ഷപ്പെട്ടു, കുടം നശിച്ചു കഴിഞ്ഞാൽ ആ കുടം മണ്ണിലേക്ക് അപ്രത്യക്ഷമാകും, അത്രയേ ഉള്ളൂ പ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും ആ മണ്ണില്ലാതെയാകുന്നില്ല. അതുപോലെ ഈ പ്രകൃതി ഒന്നും ഉണ്ടായിരിക്കും, പ്രളയത്തിൽ പ്രകൃതി സാമ്യാവസ്ഥയിലിരിക്കും, സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും അതിങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരിക്കലും നാശമില്ല എന്ന് പറയുന്നവരാണ് സാഖ്യന്മാര്. കപില മഹർഷിയാണ് അവരുടെ ആചാര്യൻ. അവർ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ ഇത് പരിണാമ നിത്യമാണോ അല്ല എന്നർത്ഥം. ഇവിടെ പറയുന്ന ഈ മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതെന്താണ്, അത് പരമാത്മാവ് തന്നെയാണ് മോക്ഷം. പരമാത്മാവിൽ മോക്ഷം നേടുകയല്ല, പരമാത്മാവിനോട് ചെന്ന് ജീവാത്മാവ് വിലയിച്ച് സമുദ്രത്തിൽ നദി ചെന്ന് ലയിക്കുന്നത് പോലെ വിലയിച്ച് മോക്ഷം നേടുകയല്ല. മുമ്പ് രണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഒന്നിച്ച് മോക്ഷം നേടുകയല്ല. ഇവിടെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പരിണാമം സംഭവിക്കുന്നു എന്ന് പറയാം. ആദ്യം ജീവനായിരുന്നു, ജീവഭാവത്തിലിരുന്നു, പിന്നീട് ആ ജീവന് പരിണാമം സംഭവിച്ചു, ആ ഭഗവാനിലേക്ക് പോയി എത്തിച്ചേർന്നു, രണ്ടു ഒന്നായി, നദീജലം സമുദ്രജലത്തിൽ ഏകീഭവിച്ചതുപോലെ രണ്ടു ഒന്നായി തീർന്നു. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ എല്ലാം സങ്കല്പിച്ചു കഴിഞ്ഞാലും അവിടെ എല്ലാം എന്തുവരും ഈ പരിണാമി നിത്യം എന്ന് പറയേണ്ടി വരും. ഇവിടെ പറയുന്ന എന്താണ് ഇതന്തു, ഇവിടെ ഈ പറയുന്ന മോക്ഷം എന്താണ്, പാരമാർത്ഥികം സത്യമാണ്, അത് മാത്രമേ പരമാർത്ഥത്തിലുള്ളൂ. ആ മോക്ഷം എന്താണ്, പരമാത്മാവ് തന്നെ. അതുകൊണ്ടെന്താണ് കൂടസ്ഥ നിത്യം. കൂടം എന്ന് പറയാൻ നമുക്കറിയാം, പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതിന് സംസ്കൃതത്തിലുള്ള അതിന്റെ പേര് തന്നെയാണ് കൂടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കൂടം എന്ന് സംസ്കൃതത്തിൽ പറയുന്നതാണ്, മലയാളത്തിൽ നമ്മൾ പറയുന്നത് കൂടത്തെ പോലെ സ്ഥിതി ചെയ്യുന്നതിനാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ കൂടശബ്ദത്തിൽ വേറെ അർത്ഥമുണ്ട്, വഞ്ചന, ചതി എന്നൊക്കെ അർത്ഥമുണ്ട്. ഉറപ്പുള്ളത്, നല്ല ബലമുള്ളത്, അതായത് പാറ പൊട്ടിക്കുന്ന കൂട കൊണ്ട് പാറയിൽ എത്ര അടിച്ചാലും പാറ പൊട്ടുന്നു, പക്ഷെ കൂടത്തിന് പെട്ടെന്നൊന്നും തകരാറ് വരത്തില്ല. വളരെ പാറകൾ പൊട്ടിച്ചാലും അതിന് മാറ്റം വരുന്നില്ല, അതിന് പരിണാമം സംഭവിക്കുന്നില്ല, വികാരം സംഭവിക്കും, അതിനാണ് കൂടം എന്ന് പറയുന്നത്. അപ്പൊ കൂടത്തെ പോലെ ഇരിക്കുന്നത്, അല്ല കൂടം പോലെ സ്ഥിതി ചെയ്യുന്നതിനാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. വെച്ചാൽ വികാരപ്പെടാതിരിക്കുന്നത് എന്നർത്ഥം, വികാരപ്പെടാതെ നിത്യമായിരിക്കുന്നു. ഈ കൂടസ്ഥം എന്ന് ബ്രഹ്മത്തെ പറയാൻ തന്നെ കാര്യം എന്താണ്, നിത്യം ഈ രണ്ടു തരത്തിൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. സാഖ്യന്മാരും മറ്റും നിത്യം എന്ന് പറഞ്ഞാൽ പരിണാമി നിത്യമായിട്ട് സ്വീകരിക്കും, അങ്ങനെ പരിണമിച്ച് നിത്യമായിരിക്കുന്നതല്ല കൂടത്തെ പോലെ, അതിന് മാറ്റം ഉണ്ടാകാതെ സ്ഥിരമായിരിക്കുന്നു, അതുകൊണ്ട് കൂടസ്ഥ നിത്യം എന്നാണ്. കൂടവത് തിഷ്ഠതി ഇത് കൂടസ്ഥ, ഒരു വികാരം ഉണ്ടാകാതെ അത് നിലനിൽക്കുന്നു, അങ്ങനെയാണ് കൂടസ്ഥ നിത്യം. ഈ മോക്ഷം ആത്മസ്വരൂപമാണ്, അത് കൂടസ്ഥ നിത്യമാണ്. വ്യോമവത് സർവവ്യാപി ആകാശത്തെ പോലെ, ആകാശമല്ലാതെ ആകാശത്തെ പോലെ, ആകാശം സൂക്ഷ്മതരമായ വസ്തുവിന് വ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്, സൂക്ഷ്മതമമാണ് ആകാശം, ഏറ്റവും സൂക്ഷ്മമായ പരമാണുവിൽ കൂടി ആകാശം വ്യാപിച്ചിരിക്കുന്നു. പരമാണു സ്ഥിതി ചെയ്യണമെങ്കിൽ അതിനൊരു ദേശം, ഇടം വേണം, അതാണ് ആകാശം. അതുകൊണ്ട് ആകാശം എന്താണ്, സർവവ്യാപിയാണ്, സൃഷ്ടിക്കപ്പെട്ട സർവത്തിനും ആകാശം വ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് സർവവ്യാപിയാണ് ആകാശത്തെ പോലെ. ആകാശത്തിന് വ്യാപിക്കാൻ കഴിയാത്ത ഒന്നിനേ ഉള്ളൂ, പരമാത്മാവിൽ മാത്രം. കാരണം പരമാത്മാവിനെ ആശ്രയിച്ചാണ് ആകാശം നിലനിൽക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് അതിന് വ്യാപിക്കാൻ പറ്റത്തില്ല, അതിന്റെ ആധാരമാണ്. ബാക്കി സർവത്തിനും അതിന് വ്യാപിക്കാൻ പറ്റും, അതുകൊണ്ട് ആകാശത്തെ പോലെ ഇത് സർവവ്യാപിയായിരിക്കുന്നു. സർവവിക്രിയാരഹിതം, അതിന് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ക്രിയകളും ചലനങ്ങളും പ്രവർത്തനങ്ങളും അവിടെ സംഭവിക്കുന്നില്ല. അത് നിശ്ചലമായ ശാന്തമായ ശാന്തം, ക്രിയാരഹിതം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ പറയുന്നത് അശാന്തി എന്ന് വെച്ചാൽ മനസ്സിൽ വ്യാപാരം പ്രവർത്തനം നടക്കുമ്പോഴാണ് അശാന്തി ഉണ്ടാകുന്നത്. ക്രിയ ഉള്ളിടത്ത് അശാന്തിയുണ്ട്, മനസ്സ് ചലിക്കുമ്പോൾ അശാന്തി, മനസ്സ് നിശ്ചലമാകുമ്പോൾ ശാന്തി. അപ്പോൾ യാതൊരു ക്രിയയും ഇല്ലാതിരിക്കുന്നു, അതുകൊണ്ടാണ് അതിനെ ശാന്തം എന്ന് പറയുന്നത്. സർവവിക്രിയാരഹിതം, യാതൊരു ക്രിയയും ഇല്ലാതിരിക്കുന്നു, അതാണ് മോക്ഷം. മോക്ഷത്തിൽ ക്രിയയില്ല. മുക്തന്റെ ക്രിയ എന്ന് പറയുന്നത് ആത്മാവിന്റെ ക്രിയയല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ചേഷ്ടകളാണ്. ആത്മാവിനവിടെ ക്രിയയില്ല, ആ ചേഷ്ടകളുമായിട്ട് മുക്തന് താതാത്മ്യമില്ല. മുക്തൻ എന്താണ്? പരമാത്മസ്വരൂപിയായിരിക്കുന്നു, അതുകൊണ്ട് സർവവിക്രിയാരഹിതനാണ്. മുക്തന്റെ മനസ്സിന് മാത്രമേ ശാന്തിയുള്ളൂ, വേറെ ആരുടെയും മനസ്സിന് ശാന്തിയില്ല. മറ്റു ശാന്തി നാമത്തിലേ ഉള്ളൂ, വസ്തുതയിൽ ശാന്തിയില്ല. എന്തുകൊണ്ട്? അവിടെ മാത്രമേ ആത്മസ്വരൂപം സ്വയം പ്രകാശിക്കുന്നുള്ളൂ, ബാക്കിയുള്ളിടത്തെല്ലാം എന്തുവരുന്നു? ശരീരത്തോടും മനസ്സിനോടും ബുദ്ധിയോടും താതാത്മ്യപ്പെട്ട് അധ്യാസത്തിലിരിക്കുന്നു. ഇവിടെ മുക്തൻ എങ്ങനെയാണ്? സർവവിക്രിയാരഹിതനായിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു, നിത്യതൃപ്തം. ഇച്ഛയില്ല. എന്തുകൊണ്ട്? നിത്യതൃപ്തനാണ്, മുക്തനിൽ ഇച്ഛയില്ല, മുക്തന്റെ സ്വരൂപത്തിൽ ഇച്ഛയില്ല. അല്ലെങ്കിൽ ഇച്ഛാരഹിതമായ സ്വരൂപ ആണ് താൻ എന്നുള്ള ബോധത്തിൽ ഇച്ഛയെ കാണുന്നു മുക്തൻ. അന്ധകരണത്തിൽ ഇച്ഛയുണ്ടായാലും ആ ഇച്ഛ എന്താണ്? മുക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഇച്ഛ ദൃശ്യമാണ്, തന്റെ ഇച്ഛ അന്യന്റെ ഇച്ഛ പോലെയാണ് ആ ഇച്ഛ. അതുകൊണ്ട് നിത്യതൃപ്തനായിരിക്കുന്നു, ഇച്ഛിക്കേണ്ട ആവശ്യം, അഹംബോധത്തോടുകൂടി ഇച്ഛിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആത്മസ്വരൂപമായതുകൊണ്ട് പ്രാരബ്ധമനുസരിച്ച് വരാം, ഇതെല്ലാം വരാം. ശോക മോഹങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം വരാം, മാനാഭിമാനങ്ങളും എല്ലാം വരാം. അതെല്ലാം ഇവിടെ മനസ്സിൽ, ബുദ്ധിയിൽ, ശരീരത്തിലെല്ലാം വരും, ആത്മാവിലൊന്നുമില്ല. അതുകൊണ്ട് നിത്യതൃപ്തനായിരിക്കുന്നു. നിരവയവം, ഈ ശരീരവും മറ്റുമൊക്കെ അവയവമാണ്. ഈ അവയവങ്ങളൊന്നുമില്ല, കൈകാലുകളൊന്നുമില്ല. എന്റെ കൈ, എന്റെ കാല് എന്നെല്ലാം വ്യവഹരിക്കുന്ന ഇവിടെ അതെല്ലാം അന്യന്റെ കാല്, അന്യന്റെ കൈ എന്ന് പറയുന്നത് പോലെയാണ്, നിരവയവുമായിരിക്കുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? സ്വയം ജ്യോതി, സ്വയം പ്രകാശിക്കുന്ന. പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ് എന്നാണ്, നമുക്ക് മനസ്സിലാകുന്നുള്ള ഭാഷയിൽ. പ്രകാശിക്കുക എന്ന് വെച്ചാൽ അറിയുക എന്നാണ്. അറിയുന്നതിന് പ്രകാശിക്കുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സൂര്യൻ പ്രകാശിക്കുന്നു, ആ പ്രകാശമാണ് നമുക്ക് പ്രത്യക്ഷമായി വസ്തുക്കളെ കാണുന്നതിന് സഹായിക്കുന്നത്. പ്രകാശം ഉണ്ടായിരുന്നാലേ വസ്തുക്കളെ നമുക്ക് പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അറിവിന് പ്രകാശം എന്ന് പറയും, വസ്തുക്കളെ അറിയിച്ചു തരുന്നതാണ് പ്രകാശം. പിന്നെ എന്തുകൊണ്ട് പ്രകാശം എന്ന് അറിവിന് പറയുന്നു? പ്രകാശത്തിനെ അറിയുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല, അത് പ്രകാശത്തിന്റെ ഒരു സവിശേഷതയാണ്. പ്രകാശത്തെ അറിയുന്നതിന് നമ്മുടെ മനസ്സ് വേണം, ബുദ്ധി വേണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണം, ഉള്ളിൽ ചൈതന്യം വേണം, എല്ലാം വേണം. പക്ഷെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. എങ്ങനെ അറിയുന്നതിന്? പ്രത്യക്ഷമായി കണ്ണുകൊണ്ട് കണ്ടറിയുന്നതിന്. ഇത് പ്രകാശത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ, മറ്റൊന്നും വേണം. മറ്റേത് വസ്തുവിനെയും കണ്ണുകൊണ്ട് കണ്ടറിയണമെങ്കിൽ പ്രകാശത്തിന്റെ സഹായം വേണം. പ്രകാശത്തിന്റെ സഹായം ഇല്ലാതെ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കണ്ടറിയാൻ ഒക്കത്തില്ല. പക്ഷെ പ്രകാശത്തിന് മാത്രം ഒരു സവിശേഷതയുണ്ട്, മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യം ഇല്ല. ഇത് ആണ് ദൃഷ്ടാന്തം അറിവിന്. അറിവിനെ അറിയാൻ മാത്രം വേറൊരു അറിവിന്റെ ആവശ്യമില്ല. ഒരറിവുകൊണ്ടും അറിവിനെ അറിയാൻ പറ്റത്തില്ല. അതാണ് അറിവിന്റെ സ്വരൂപം. അറിവിനെ മറ്റൊരറിവ് അറിവുകൊണ്ടറിയാൻ പറ്റത്തില്ല. പിന്നെ അറിവിനെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അറിവിലുള്ള അജ്ഞാനത്തെ മാറ്റുന്നു എന്നേ ഉള്ളൂ. ഒരു കുടത്തിന്റെ ഉള്ളിലിരിക്കുന്ന കുടം കമഴ്ത്തിയിരിക്കുന്ന ദീപത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആ കുടത്തെ എടുത്തു മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ അറിവിനെ അറിയുക, ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള അറിവില്ലായ്മയെ നീക്കുക എന്നേ അതിന് അർത്ഥമാണ്. അറിവിനെ വിഷയമാക്കുക എന്നുള്ള അർത്ഥമല്ല. ഇതാണ് പ്രകാശവും അറിവും തമ്മിലുള്ള സാദൃശ്യം. അതുകൊണ്ട് അറിവിന് പലപ്പോഴും പ്രകാശം എന്ന് പറയും, സ്വയം പ്രകാശം എന്ന് പറയും. എന്നുവെച്ചാൽ അത് സ്വയം അറിവാണോ എന്നാണ് അതിന്റെ അർത്ഥം. ജ്യോതിസ്വഭാവം, അത് അറിവാണോ? ജ്യോതിസ്വഭാവം എന്ന് വെച്ചാൽ ജ്യോതിസ്വരൂപം, സ്വയം ജ്യോതിസ്വരൂപം, സ്വയം അറിവായിരിക്കുന്നു, അറിവായിരിക്കുന്നതാണെന്ന്. അതിന് വേണമെങ്കിൽ നമുക്ക് ശുദ്ധമായ അറിവെന്ന് പറയാം. നമ്മുടെ അറിവ് മലിനമായ അറിവാണ്, അത് ശുദ്ധമായ അറിവാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ അറിവ് ഉണ്ടായി നശിക്കുന്ന അറിവാണ്, ഇത് നിത്യമായ അറിവാണ്. നമ്മുടെ അറിവ് ഖണ്ഡിതമായ അറിവാണ്, വിഷയങ്ങൾക്കനുസരിച്ച് അറിവ് മാറി മാറിക്കൊണ്ടേയിരിക്കും. ഈ അറിവ് അഖണ്ഡമായ അറിവാണ്. നമ്മുടെ അറിവിന് ഉപാധികളുണ്ട്, വിഷയം അറിവിന്റെ ഉപാധിയാണ്. കുടം കണ്ടാൽ കുടമെന്നുള്ള അറിവ്, പുസ്തകം കണ്ടാൽ പുസ്തകം എന്നുള്ള അറിവ്, ഈ അറിവ് നിരുപാധികമായ അറിവാണ്, ഒരുപാധിയെ ആശ്രയിച്ച് ഉള്ള അറിവ് അല്ല. അതുകൊണ്ടാണ് അതിന് സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അറിവാണ് മോക്ഷം, അതാണ് ആത്മാവ്, അതാണ് പരമാത്മാവ്. പെട്ടെന്ന് ധരിക്കരുത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവാണോ ആത്മാവല്ല, അതിനാധാരമായിരിക്കുന്ന എവിടെയാണോ ഈ ഉണ്ടായി മാറുന്ന അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതിനാധാരമായിരിക്കുന്ന ശുദ്ധമായ അറിവ്, ഈ അറിവിന്റെ ആധാരം അധിഷ്ഠാനം ശുദ്ധമായ, അതിനാണ് ചൈതന്യം എന്ന് പറയുന്നത്. ചൈതന്യം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ബോധം, ചൈതന്യം, അറിവ് എല്ലാം പര്യായ പദങ്ങളാണ്. അറിവെന്ന് മലയാളത്തിൽ പറയുന്നു, സംസ്കൃതത്തിൽ ബോധം എന്ന് പറയുന്നു. അതാണ് സ്വയം ജ്യോതി എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. സ്വയം പ്രകാശിക്കുന്ന അറിവാണ്, അതാണ് മോക്ഷം എന്നാണ്. മോക്ഷം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി. എത്ര ധർമാധർമ്മവും സഹകാര്യേണ കാലത്രയം ചെന്ന ഉപാവർത്തതയെ, ആ അറിവിൽ, ആ ശുദ്ധമായ പരമാത്മാവിൽ ധർമാധർമ്മം പുണ്യപാപങ്ങൾ സഹകാര്യേണ, ആ പുണ്യപാപങ്ങളുടെ ഫലമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ, സ്വർഗനരകങ്ങൾ, അനേക ജന്മങ്ങൾ, ശരീരങ്ങൾ, ഇവയൊന്നും തന്നെ കാലത്രയം മൂന്ന് കാലത്തിലും എന്ന ഉപാവർത്തതയിൽ നിലനിൽക്കുന്നില്ല. മൂന്ന് കാലത്തിലും അവിടെയില്ല, കാലവുമില്ല. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. സാന്ദ്രാനന്ദാവ ബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം എന്നെല്ലാം വിശദീകരിക്കുന്നില്ല. കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണാദി ഗർഭാസ്യമാനം എന്നെല്ലാം ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്ന ആ മോക്ഷം, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ കാലത്രയത്തിലും ഇതൊന്നും നിലനിൽക്കുന്നില്ല, ധർമാധർമ്മങ്ങളൊന്നുമില്ല, അതിന്റെ കാര്യങ്ങൾ പുണ്യപാപങ്ങളില്ല, ജന്മമില്ല, സ്വർഗനരകങ്ങളില്ല, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ന ഉപാവർത്തതെ, അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ്. തദേത അശരീരത്വം മോക്ഷാക്യം, ഇതിനെയാണ് ബ്രഹ്മവിദ്യയുടെ ഫലമായി പറയുന്ന മോക്ഷം. ബ്രഹ്മവിദ്യയുടെ ഫലമെന്ന് പറയുമ്പോൾ ഇത് മറ്റൊന്നിന്റെയും ഫലമല്ല, മറ്റൊന്നുകൊണ്ടും പ്രാപ്യമായിരിക്കുന്ന മോക്ഷമല്ല എന്നത്. വീണ്ടും അതിന് പ്രമാണം പറയുകയാണ്. ഇതൊന്നും കൽപ്പനയല്ല, തന്റെ ഭാവനയല്ല, താൻ കൽപ്പിച്ചു പറയുന്നതല്ല, ഭാഷകാരന്റെ കൽപ്പനയല്ല ഇതൊന്നും. പിന്നെയോ ഇതെല്ലാം സപ്രമാണമാണ്, പ്രമാണത്തോടുകൂടി പറയുകയാണ്. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച എന്ന് കഠോപനിഷത്തിൽ നചികേതസന് യമൻ ഉപദേശിക്കുന്നു. അതെന്താണ്? ധർമാത് അന്യത്ര, ധർമ്മത്തിൽ നിന്നും അത് അന്യമാണ്. ധർമ്മമായ കർമ്മങ്ങളിൽ നിന്നും ധർമ്മമായ പുണ്യത്തിൽ നിന്നും അത് അന്യമാണ്. അന്യത്ര അധർമ്മ, അധർമ്മങ്ങളിൽ നിന്നും അധർമ്മകർമ്മങ്ങളിൽ നിന്നും അധർമ്മഫലമായ പാപത്തിൽ നിന്നും അത് അന്യമാണ്. അന്യത്ര അസ്മാത് കൃതാകൃത, നമ്മൾ ചെയ്യുന്നത്, കൃതം നമ്മൾ സൃഷ്ടിക്കുന്നത്, ഈ പുണ്യപാപങ്ങളെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നു, ലോകങ്ങളെല്ലാം നമ്മൾ സൃഷ്ടിക്കുന്നു. കൃതം കാര്യം, അകൃതം കാരണം. നമ്മൾ സൃഷ്ടിക്കുന്നതിന് നമുക്ക് പല ഉപാദാനങ്ങളും വേണം, കാരണങ്ങളും വേണം. ഈ കാര്യകാരണ ശൃംഖലയിൽ നിന്നും അത് അന്യതാണ്, കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ളതാണ്. കാരണത്വം ഏതുവരെയുണ്ടോ അതുവരെ അനിത്യമാണ് എന്നർത്ഥം. കാര്യം ഉള്ളിടത്തെ കാരണചിന്തയുള്ളൂ, കാര്യചിന്ത ഇല്ലാതാകുന്നു, കാരണചിന്ത ഇല്ലാതാകുന്നു. പരമാത്മാവ് എന്ന് പറയുന്നത് കാര്യകാരണ അതീതമാണ് എന്നർത്ഥം. നമ്മൾ ഈശ്വരനെ ജഗത്തിന് കാരണമായി കൽപ്പിക്കുന്നു, അതും കൽപ്പന മാത്രമാണ്. എന്തുകൊണ്ട്? ജഗത്ത് സൃഷ്ടിക്കപ്പെട്ടു, കാര്യമായൊരു ജഗത്ത് ഉണ്ട് എന്നുള്ള ബോധത്തിൽ നിന്നാണ് കാരണ അന്വേഷണം വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറയും, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതൊന്നും കാര്യകാരണ ബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഇവിടെ ഒരു ജഗത്തിനെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു, ആ ജഗത്തിന് കാരണനായി ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. ജഗത് കാരണത്വനെ ഈശ്വരനെ കുറിച്ച് ബോധിപ്പിക്കുമ്പോൾ, ജഗത് കാരണത്വനെ ഈശ്വരനെ അറിയുമ്പോൾ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് പരിപൂർണമല്ല. കാരണം അതീതനായി ഈശ്വരനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. കാരണത്വനെ ബോധിപ്പിക്കാനുണ്ട്, ഈശ്വരൻ സർവകാരണ അതീതനാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രുതികൾ സൃഷ്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് കാരണത്തിനും കാര്യത്തിനും അപ്പുറമാണ്. അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച, ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതും അതിനൊക്കെ അപ്പുറമാണ്. ഭൂതവും ഭവ്യം, ഭവിക്കേണ്ടതും ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനുമെല്ലാം അപ്പുറമാണ് എന്ന് പറഞ്ഞാൽ മോക്ഷം ഭവ്യമാണെന്ന് നമ്മൾ ധരിക്കരുത്. ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ഞാൻ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു, ഞാൻ മുക്തി നേടും, അപ്പൊ മുക്തി ഭവ്യമായി ഉണ്ടാകേണ്ടതായി. അല്ലെങ്കിൽ ഇന്നാരെല്ലാം മുക്തി നേടിയിട്ടുണ്ട്, അതെല്ലാം ഭൂതമായി. അപ്പൊ അങ്ങനെ നമ്മുടെ കൽപ്പനയിലുള്ള മുക്തി, നമ്മൾ നേടാൻ പോകുന്ന മുക്തി, ഇതിൽ നിന്നും എല്ലാം അപ്പുറമാണ് ഈ പറയുന്ന പരമാത്മ സ്വരൂപമായിരിക്കുന്ന മോക്ഷം. അതാണ് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച ഇത് ഭൂതവും ഭവിക്കേണ്ടതും ഭവിച്ചതും ഭവിക്കേണ്ടതെന്നും അന്യമാണ് ഇത്യാദി ശ്രുതിഭ്യ. ഈ ശ്രുതികളിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം? ഇതാണ് മോക്ഷം എന്ന് മനസ്സിലാക്കാം. ശ്രുതി വ്യക്തമായി മോക്ഷത്തെ കാട്ടിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തിൽ മുക്തിയുടെ സ്വരൂപം എന്താണ് എന്ന് വളരെ വ്യക്തമായി നിർവചിച്ചിരിക്കുകയാണ്. ആ ലക്ഷ്യത്തെ ഇത്രയും വ്യക്തമായി നിർവചിക്കുന്നതിനു വേണ്ടി എന്താണ് മുക്തിയുടെ യഥാർത്ഥ സ്വരൂപം? മുക്തി പലയിടത്തും പലതരത്തിലും വർണ്ണിക്കുന്നുണ്ട്. ചാർവാകനും മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ചാർവാകൻ പറയുന്നു മരണം തന്നെ മുക്തി, മരിച്ചു കഴിഞ്ഞാൽ സർവത്തിൽ നിന്നും സ്വതന്ത്രനായി, അത് തന്നെ മുക്തി. ഏതുപോലെ കത്തിയിരിക്കുന്ന ഒരു ദീപം അണഞ്ഞു പോകും. കത്തിയിരിക്കുന്ന ഒരു ദീപം അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. പുക അല്പസമയം കാണുന്നത് കഴിഞ്ഞാൽ അതും കാണത്തില്ല. ഇതാണ് മോക്ഷം, സർവം അവിടെ തീരുന്നു. അപ്പൊ അത് മുക്തിയെക്കുറിച്ചുള്ള ഒരാളുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അത് യഥാർത്ഥമായ മുക്തിയല്ല അവർ പറയുന്നു. അതും ഒരു തരത്തിലൊരു മുക്തിയാണ്, ഒരു തരത്തിലൊരു മുക്തിയാണ്. പക്ഷെ പരമാർത്ഥത്തിലുള്ള മുക്തിയല്ല. ഇവിടെ പരമാർത്ഥത്തിലുള്ള മുക്തിയെക്കുറിച്ച് ശ്രുതി പറയുന്നു, ഇതാണ് മുക്തി. അശരീരത്വം മോക്ഷാക്യം, അത് അശരീരത്വമാണ്. ഈ ശരീരഭാവം ജീവഭാവം ഇല്ലാതാകുന്നതാണ്, പിന്നെ ശേഷിക്കുന്നതാണ്. അത് ബുദ്ധി കൊണ്ട് നമുക്ക് എത്രമാത്രം ഗ്രഹിക്കാമോ അത്രമാത്രം ഗ്രഹിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രുതി പറയുന്നു. പരമാർത്ഥത്തിൽ അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല എങ്കിലും പിന്നെ ബുദ്ധി കൊണ്ട് അതിനെ ശ്രമിക്കാൻ ഗ്രഹിപ്പിക്കാൻ വേണ്ടി ശ്രുതി എന്തിനു പരിശ്രമിക്കുന്നു? ബുദ്ധി കൊണ്ട് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്തതിനെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ വേണ്ടി എന്തിനു വേണ്ടി ബുദ്ധി കൊണ്ട് ഗ്രഹിപ്പിക്കാൻ എന്തിനു ശ്രമിക്കുന്നു? കാരണം അത് ഗ്രഹിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഇല്ലാതാക്കാൻ, ഗ്രഹിപ്പിക്കാൻ വേണ്ടിയല്ല. അമുക്തി സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ട്, ഒരു മറ. ആ മറയെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത് മുക്തിയെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിധി മുഖേന നിഷേധിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ശ്രുതി എന്താണ്? അത് ബോധകമാണ്, വിധേയമല്ല എന്ന് പറയും. നമുക്ക് തോന്നുന്നു അത് വിധേയമാണെന്ന് പറയും. ശ്രോതവ്യ മന്ദവ്യ നിധ്യാസിതവ്യ എന്ന് പറയും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് തോന്നുന്നു നമുക്ക്. അത് വിധി ആഭാസം എന്ന് പറയും. വിധിയെ പോലെ തോന്നുന്നു. എന്നോട് പറയുന്നു നീ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന പോലെ നമുക്ക് തോന്നും. ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കും, നീ ബ്രഹ്മജ്ഞാനിയാകുമെന്ന് ആവശ്യപ്പെടുന്ന പോലെ തോന്നും. വാസ്തവത്തിൽ അത് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് എന്താണത് ബോധിപ്പിക്കുകയാണ്. എന്താണ് അജ്ഞാനം മറ മാറണം, അജ്ഞാനം മറ മാറട്ടെ എന്നത് നമ്മൾ ബോധിപ്പിക്കുകയാണ്. അറിവില്ലായ്മ മാറട്ടെ എന്ന് ബോധിപ്പിക്കുകയാണ്. അല്ല, അറിവിനെ ഉണ്ടാക്കുമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ നിന്ന് അറിവ് ഉണ്ടാകില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. ശാസ്ത്രത്തിന് അറിവിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബാക്കി അറിവിനെയെല്ലാം ഉണ്ടാക്കാം. ആർക്കും ഉണ്ടാക്കാൻ സാധ്യമില്ല, ശ്രുതിക്കും ഉണ്ടാക്കാൻ സാധ്യമില്ല ഒന്നിനും. എന്നാലും അതുകൊണ്ടാണ് അതിനെ വിധിച്ഛായ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുന്നു അത് കേൾക്കുമ്പോൾ. അങ്ങനെ തോന്നിപ്പിക്കുന്ന എന്തിനു വേണ്ടി? അത് ബോധകമാണ്. അതായത് എന്താണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്? അതിനെ അത് നശിപ്പിക്കുക. ഇതിന് തടസ്സമായി നിൽക്കുന്ന അജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നു. പിന്നെ ശേഷിക്കുന്നതിനെയാണ് ഇവിടെ മുക്തി, അതിനെയാണ് ഇവിടെ പരമാത്മാവെന്ന് പറയുന്നത്. അതാണ് ആ ശരീരത്വം എന്ന് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഇനി ഇവിടെ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞു വന്ന വിഷയം മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടെ ആ വിഷയം ഇവിടെ തൽക്കാലം ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചർച്ച ബിരുസ്മരണയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഇന്ന് തത്വജ്ഞാനത്തിന് ശേഷം വരുന്ന ഉപാസന ധ്യാനം, അതാവശ്യമുണ്ടോ ഇല്ലയോ അതെല്ലാം ഇനി ചർച്ച ചെയ്യും. സിദ്ധാന്തത്തിൽ എന്താണ് അത് ജ്ഞാനമാണ്, ഉപാസന. മാനസിക ക്രിയയല്ല, ധ്യാന രൂപത്തിലുള്ള മാനസിക ക്രിയ അല്ല. അതാണ് ആ ജ്ഞാനം ശ്രവണത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതിന് രണ്ടാമത് മറ്റൊരു അനുഷ്ഠാനത്തിൻ്റെ ആവശ്യം. ശ്രവണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രവണം, ശ്രുതിവാക്യ ശ്രവണം, അവിടെ അത് പ്രമാണജന്യമാണെന്ന് പറയും. ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ക്രിയാജന്യമായി. രണ്ടും തമ്മിൽ വ്യത്യാസം. അതാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് വസ്തുതന്ത്രം, മറ്റൊന്ന് കർത്തതന്ത്രം. മുമ്പിൽ കണ്ണു തുറക്കുന്നു, മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നു. ഇത് പ്രമാണാധീനമാണ്. എന്തുകൊണ്ട്? കണ്ണു ഒരു പ്രമാണമാണ്, വസ്തുവിനെ അറിയിച്ചു തരുന്ന പ്രമാണമാണ്. കണ്ണു തുറന്നാൽ കാണുന്നു, കണ്ടേ മതിയാവും. ക്രിയാസാധ്യമല്ല, ഇവിടെ ആരെങ്കിലും വിധിക്കുന്നില്ല. കണ്ണു തുറന്നു കാണുന്നു, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ഇവിടെ മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. കണ്ണു തുറക്കുമ്പോൾ സ്വാഭാവികമായി എന്താണോ സംഭവിക്കുന്നത്, അതിനപ്പുറം ഒരു പ്രവൃത്തിയുടെ ആവശ്യം ഇവിടെ ഇല്ല. കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിൻ്റെ സ്വഭാവമാണ്, മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ബോധിപ്പിക്കുക. ഇതിനാണ് പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. ധ്യാനം അങ്ങനെയല്ല, വിധിച്ചു ഊന്നി ചെയ്യണം, കണ്ണടച്ച് മസിൽ പിടിച്ച് അഭ്യസിക്കുകയാണ്, മനസ്സുകൊണ്ട് ക്രിയയാണ്. കണ്ണു തുറന്നപ്പോൾ കണ്ടതുപോലെയല്ല, അഭ്യാസമാണ് അവിടെ. അദ്വൈത മതമനുസരിച്ച് ആത്മബോധം അങ്ങനെയെല്ലാം ഉണ്ടാകേണ്ടത്, മറിച്ച് ഇങ്ങനെ ശ്രുതിവാക്യത്തിൽ നിന്നുണ്ടാകുന്നു, ശ്രവണത്തിൽ നിന്ന്. എന്തുകൊണ്ട്? ശബ്ദം പ്രമാണമാണോ? നമ്മളെങ്ങനെയാണോ കണ്ടിട്ടറിയുന്നത്, അതുപോലെ തന്നെ കേട്ടിട്ടറിയുന്നു. കേട്ടാൽ അറിഞ്ഞേ പറ്റൂ, അറിയാതിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി പിന്നീട് മാനസികമായ പ്രത്യേക അനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല. അതിനാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പ്രസിദ്ധമായ ഉദാഹരണം ദശമസ്തുമസി തുമസി ദശമ കേട്ട് ബോധമുണ്ടാകുന്നു. അവിടെ എന്താണ്? ഞാൻ ദശമനാണെന്ന് ധ്യാനിക്കണം, ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ. അത് തന്നെ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു. എന്താ, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആരെങ്കിലും ധ്യാനിച്ചിട്ടാണോ? ഉറക്കത്തിൽ നിന്ന് ഉണരാൻ വേണ്ടി ധ്യാനിച്ചാൽ നടക്കുമോ? വെളിച്ചം വരുന്നു, വസ്തുവിനെ കാണുന്നു, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, മനസ്സിനും കുഴപ്പമൊന്നുമില്ല. അവിടെ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ശ്രുതിക്ക് അതിനുള്ള ശേഷിയുണ്ട്. എന്താ അതിൻ്റെ ശേഷി? കാരണം അത് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്ന വാക്യം, സത്യത്തെ ബോധ്യപ്പെടുത്തുന്ന വാക്യം ദശമസ്തുമസി. അവിടെ ആ സത്യം ആപേക്ഷികമാണ്. പക്ഷെ ആപേക്ഷികമായ ആ സത്യത്തെ ആ വാക്യം ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അത് ശ്രവണ മാത്രയിൽ അത് ബോധ്യപ്പെടുന്നു. പക്ഷേ കേൾക്കുന്നവന് ആ ഭാഷ അറിയില്ലെങ്കിൽ ദശമസ്തുമസി. സംസ്കൃതം അറിയാത്തവനോട് പറഞ്ഞാൽ ബോധമുണ്ടാവുമോ? ആ ശ്രുതിയുടെ ബോധം എന്ന് പറഞ്ഞാൽ അവന് ശബ്ദശ്രവണമല്ല. ശബ്ദശ്രവണം കൊണ്ട് അത് സാധ്യമല്ല. മറിച്ച് പദാർത്ഥ സംഗതി എന്ന് പറയുന്ന ഒരു കാര്യം, അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധി അവനിലുണ്ടായിരിക്കും. അവിടെയാണ് യോഗ്യതയുടെ ആവശ്യം വരുന്നത്. ദശമസ്തമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ആ ബോധം, ആ ഒരു ശേഷി ബുദ്ധിക്ക് അതുള്ളവൻ ഉടൻ ഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്ന ഈ ആത്മബോധം പ്രമാണജന്യമാണ്, ക്രിയാജന്യമല്ല. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇതൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. പ്രമാണജന്യമായതുകൊണ്ട് വാക്യം ശ്രവിക്കുന്ന സമയത്ത് ആ ബോധം ഉണ്ടാകുന്നു. ഇതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. അയ്യോ, അത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഒരു ബോധം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിന് കാരണം ആ പദപദാർത്ഥ സംഗതിയില്ല, അതിനുള്ള യോഗ്യത തന്നെ വന്നിട്ടില്ല എന്നർത്ഥം. അപ്പം അത് ശ്രവണമായില്ല, കേവലം ശബ്ദജ്ഞാനം. അവിടെ ശബ്ദജ്ഞാനമേ ഉണ്ടായുള്ളൂ, ശാബ്ദജ്ഞാനം ഉണ്ടായില്ല. ശബ്ദജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകേണ്ട അതുണ്ടായി. നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ എന്തുണ്ടാകുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കും, അത്രയേ ഉള്ളൂ. ആ ശബ്ദത്തെ നമുക്ക് ആവർത്തിക്കാൻ പറ്റും. ഇതാണ് അദ്വൈതത്തിൻ്റെ പ്രത്യേകത. അദ്വൈതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, മറ്റൊരു ശാസ്ത്രത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത. ശബ്ദം കൊണ്ട് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നു. പക്ഷെ ശബ്ദം കൊണ്ട് അങ്ങനെ ബോധിപ്പിച്ചാലും ശബ്ദം കൊണ്ടറിയുന്നത് അത് പരോക്ഷമായല്ലേ ഇരിക്കൂ, അതിങ്ങനെ അപരോക്ഷമാകും, അങ്ങനെ സംശയങ്ങൾ. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെക്കുറിച്ചുള്ള ബോധമുണ്ട്, അതൊരു ബുദ്ധിയുടെ തലത്തിലുള്ള ബോധമാണ്, പരോക്ഷമായ ബോധമാണ്. എന്താ ആനയെക്കുറിച്ച് പ്രത്യക്ഷം ഞാനും ഉണ്ടാവും. ശബ്ദത്തിന് എവിടെയാ കഴിവ്? ഒരു വസ്തുവിന് പ്രത്യക്ഷമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിനുള്ള കഴിവ്. ശബ്ദം കൊണ്ട് അതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയുന്ന എന്താണ്, ഇത് ദുരന്തത്തിൽ നിന്നത് ഉണ്ടാകത്തില്ല, ദുരന്തം പിഴിഞ്ഞാൽ ഈ ബോധം ഉണ്ടാകത്തില്ല എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. പുസ്തകം പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് ശബ്ദം പ്രമാണമാണ്, ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ഞാനും ഉണ്ടാകുന്നു. പിന്നെ ഈ പറയുന്നത് ശബ്ദജാലം മഹാരമ്യം ചിത്തഭ്രമണ കാരണം എന്നെല്ലാം പറയുന്നു, ആ ശബ്ദ ജ്ഞാനം നിഷേധിക്കുന്നു. ഇവിടെ നാരദൻ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ മന്ത്രകർത്ത ആണ്, കേവലം ശബ്ദത്തെ എനിക്കറിയാവൂ, അർത്ഥത്തെ അറിയില്ല എന്ന് പറയും. മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ആ ശബ്ദം കൊണ്ട് എങ്ങനെ, ഒരു ശബ്ദം അപരോക്ഷമായ വസ്തുവിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അപരോക്ഷം ഞാനുണ്ട്. മുമ്പിൽ നിൽക്കുന്ന ആനയാണ്, ഒരാൾക്ക് അത് അറിയത്തില്ല, ആനയാണ്. അപ്പോൾ ബോധിപ്പിക്കുകയാണ്, ഇതാണ് ആന. അയാൾ പ്രത്യക്ഷം കൊണ്ട് ഗ്രഹിച്ച വസ്തുവാണ്, പക്ഷേ ആ ഉപദേശം കൊണ്ട് അയാൾക്കവിടെ ആ ജ്ഞാനത്തിൻ്റെ അപരോക്ഷത ഉണ്ടാവും. എന്ന് വെച്ചാൽ മുമ്പ് അയാൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു, കേട്ടു, മനസ്സിലാക്കി, പക്ഷെ ഒരിക്കലും അത് പലതരത്തിലും അയാൾ മനസ്സിലാക്കി, മനസ്സിലാക്കാൻ ശ്രമിച്ചു, മനസ്സിലായി. കേട്ടറിവിന്ന് പോരായ്മയുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ മുമ്പ് കണ്ടപ്പോഴും അതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. താൻ ഇതുവരെ കേട്ടറിഞ്ഞതാണോ ഈ മുമ്പ് വഹിക്കുന്നത്? അവിടെ ഉപദേശം വരുന്നു. ഇതിനേക്കാൾ സ്പഷ്ടമാണ് ആത്മാവിന്റെ കാര്യത്തിൽ. എന്തുകൊണ്ട്? ആത്മാവ് നിത്യ അപരോക്ഷമായ വസ്തുവാണ്. ദശമസ്തമസി, ദശമൻ തനിക്ക് അപരോക്ഷനായ ഒന്നാണ്, പരോക്ഷമായ ഒന്നാണ്, അത് താൻ തന്നെയാണ്. താൻ തന്നെയായിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് തോമസി നീയാണെന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ ബോധിക്കുന്നു. ശബ്ദം കൊണ്ട് അപരോക്ഷമായി തന്നെ അറിയുന്നു. എന്താ അവിടെ ബോധം ഉണ്ടാകാതിരിക്കുമോ? അവിടെ എന്തുകൊണ്ടുണ്ടായി? ശബ്ദം കൊണ്ടല്ലേ? അതുകൊണ്ടാണ് ദശമസ്തമസിയുടെ ഉദാഹരണം പറയുന്നത്. അതുപോലെ ഇവിടെ സ്വസ്വരൂപം അത് അത്യന്തം അജ്ഞേയമായ ഒന്നല്ല. സർവബുദ്ധിവൃത്തികളിലൂടെയും ആ സ്വരൂപത്തിന്റെ അപരോക്ഷതയാണ് പ്രകാശിക്കുന്നത്. അതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുമ്പോൾ അത് സ്വയം അപരോക്ഷമായതുകൊണ്ട് ആ ശബ്ദത്തിന് ആണെന്ന് പറഞ്ഞത് ആ ശബ്ദം സത്യത്തെ ബോധിപ്പിക്കുന്നു. ദശമസ്തമസി പോലെ ആ ശബ്ദത്തിന് ബോധിപ്പിക്കാൻ പറ്റും. അതാണ് ശബ്ദം എന്ന് പറയുന്ന പ്രമാണം കൊണ്ട് സ്വരൂപത്തിന്റെ ബോധമുണ്ടാകുന്നു എന്ന് പറയുന്നു. ശ്രുതി ശ്രവണത്തിന് പ്രാധാന്യം വരുന്ന അതുകൊണ്ടാണ്. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ധ്യാനിച്ചിട്ട് എന്താ കാര്യം? ഈ വിഷയത്തെ സംബന്ധിച്ച് പൂർവപക്ഷങ്ങളിൽ സമാധാനങ്ങൾ ഇനിയും വരും, അത് ഭാഷ്യകാരം തന്നെ സമാധാനം വരും. പക്ഷെ ഇതിന് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആത്മീയത്തെ ഉപാസി രീതി നാപൂർവവിധി, ഇത് അപൂർവമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതല്ല. സ്വർഗത്തിന് വേണ്ടി യാഗത്തെ നിർദ്ദേശിക്കുന്നതുപോലെ നിർദ്ദേശിക്കുകയല്ല. അപ്പോൾ ഉപാസിക്കുക എന്ന് പറയുന്ന ധ്യാനം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല. ഇവിടെ സ്വരൂപസ്ഥിതി അതാണ് ബോധിപ്പിക്കുന്നത്. ഇവിടെ മീമാംസർ മൂന്ന് തരത്തിൽ പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ പലപ്പോഴും അത് പരാമർശിച്ചിട്ടുണ്ട്. അപൂർവവിധി, നിയമവിധി, പരിസംഖ്യാവിധി എന്ന് മൂന്ന് തരത്തിൽ പറയുന്നു. അതിന് ഇത് അപൂർവവിധിയല്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? പക്ഷേ പ്രാപ്തത്വ, ഇത് പ്രാപ്തമാണ്. പക്ഷേ പ്രാപ്തത്വ എന്ന് പറയുന്നതിന് ഈ ഭാഷ്യത്തിന്റെ അവസാന ഭാഗത്ത് ഭാഷ്യകാരൻ വിശദീകരിക്കും. അതുകൊണ്ട് ഇവിടെ അതിന് വീണ്ടും വിശദീകരിക്കുന്നില്ല, അത് മുമ്പോട്ടൊരു വിശദീകരിക്കും. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഇത് അപൂർവവിധിയല്ല എന്നുവെച്ചാൽ സ്വർഗത്തിനു വേണ്ടി യാഗത്തെ വിധിക്കുന്നത് പോലെ ഒരു ക്രിയയെ, ഒരു കർമ്മത്തെ, ഒരു പ്രവൃത്തിയെ ചെയ്യാൻ ആവശ്യപ്പെടുന്നതല്ല, ധ്യാനത്തെ വിധിക്കുന്നതല്ല. ഇത് പ്രാപ്തമാണ്. ഇതെന്തുകൊണ്ട് അപൂർവവിധി അല്ല, അത് വിശദീകരിക്കുന്നു. പക്ഷേ പ്രാപ്തത്വം എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കുന്നു. യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ കഥമ ആത്മീയതി യോയം വിജ്ഞാനമയ ദിവ്യവും ആദി ആത്മപ്രതിപാദന പരാഭി ശ്രുതിഭി ആത്മവിഷയം വിജ്ഞാനം ഉത്പാദിതം. ശ്രുതി ഇത് ശ്രവണത്തെക്കുറിച്ച് പറയുന്നു. ശ്രുതി പറയുന്നു യസ് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷം എന്ന് വെച്ചാൽ അപരോക്ഷം, സാക്ഷാതായി പ്രകാശിക്കുന്നത്, സാക്ഷാതായി സ്വസ്വരൂപം പ്രകാശിക്കുകയാണ്. പക്ഷെ അതിന് അങ്ങനെ സാക്ഷാതായി പ്രകാശിക്കുമ്പോൾ അത് ഉപാധികളെ ആശ്രയിക്കും. നേരത്തെ പറഞ്ഞുള്ള പ്രതിബിംബം, ആ പ്രതിബിംബത്തെ പോലുള്ള ഉപാധികൾ, മനസ്സിനെ, ബുദ്ധിയെ, ശരീരത്തെ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അത് ആശ്രയിക്കും. അങ്ങനെയെല്ലാം ആശ്രയിച്ച് പ്രകാശിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ഇതിനെയൊന്നും ആശ്രയിക്കാതെ അത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് ബ്രഹ്മത്തെ, സ്വസ്വരൂപത്തെ, ആത്മാവിനെ ശ്രുതി ബോധിപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവന്, മുമ്പ് പറഞ്ഞ പദപദാർത്ഥ സംഗതിയുള്ളവന് ബോധിക്കുന്നു തന്റെ സ്വരൂപം അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അന്യാനപേക്ഷമാണ്, അന്യാനപേക്ഷ സംസിദ്ധമാണ് എന്ന് ബോധിക്കുന്നു. കഥമാത്മേതി, അവിടെ ഈ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ബുദ്ധിവൃത്തികളുണ്ട്, അതിലൂടെ ജ്ഞാനമുണ്ട്, വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രാണനുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്നൊരു ജീവഭാവമുണ്ട്. ഇതിലേതാണ് ആത്മ ഉദാഹരണത്തിൽ തന്നെ. എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നു ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക് അപ്പുറമായി, സുഷുപ്തി എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറമായി, ആ സ്വയം പ്രകാശിക്കുന്നവനായ സ്വസ്വരൂപ ചൈതന്യം അതാണ് ആത്മാ എന്ന് വിശദീകരിക്കുമ്പോൾ അവന് ബോധമുണ്ടാകുമല്ലോ എന്താണ് ആത്മാവ്, തന്റെ സ്വരൂപം എന്താണ്. യോയം വിജ്ഞാനമയ, ഈ വിജ്ഞാനമയനായിരിക്കുന്നവൻ എന്ന് പറയുന്നു. വിജ്ഞാനമയനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വിജ്ഞാനം അയം ഇതായി അനുഭവപ്പെടുന്ന, സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബോധം അതാണ് വിജ്ഞാനം. ഇതാണോ ആത്മാവ്, ഇതാണോ സ്വരൂപം. ഈ അറിയുന്ന നമ്മളുടെ അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ, നമ്മൾ അറിഞ്ഞു എന്ന് ധരിക്കുന്നതായ, അറിഞ്ഞു എന്ന് സങ്കല്പിക്കുന്നതായ നമ്മുടെ ഈ ബോധം, അറിവ് ഇതാണ് അല്ല, അതാണ് വിജ്ഞാനമയനെന്ന് പറഞ്ഞത്. ഇതല്ല, അല്ല, ഇത് സൂര്യപ്രതിബിംബം പോലെയാണ് ഇതിനെ അറിയുന്നത്. പ്രതിബിംബമാണോ? സൂര്യനല്ല. എന്നാൽ പ്രതിബിംബമല്ലേ അത്? സൂര്യനല്ല, മറ്റെന്താണ്? അത് തന്നെ എന്ന് പറയും പോലെയാണ് ഈ ബുദ്ധി വൃത്തികളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷണികമായ വിജ്ഞാന സാക്ഷി. ഈ വിജ്ഞാനം ഈ ബുദ്ധിക്ക് നൽകുന്നവൻ, ആ അർത്ഥത്തിൽ ഈ വിജ്ഞാനത്തിൽ നിന്നും ഭിന്നനായ വിജ്ഞാനം, അതാണ് വിജ്ഞാനമയ. ഈ വിജ്ഞാനം നശിച്ചു പോകുന്നതല്ലേ, ബോധം വരുന്നു, സ്മൃതി വരുന്നു, ഇതാണോ ആത്മാവ്? അങ്ങനെ പിന്നെ ആത്മബോധം വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ് ഈ പ്രഭാഷണമൊക്കെ കേട്ടിട്ട്, ആത്മബോധം വന്നിട്ട് പിന്നെ ഭ്രാന്ത് പിടിച്ച എന്ത് ചെയ്യും സ്വാമി? ശരിക്കും ചോദിച്ചാണ്, ഇതാരുടെ കാര്യം, തന്റെ കാര്യമാണോ സംശയിക്കുന്നു? എന്റെ കാര്യമില്ല, മറ്റാർക്കെങ്കിലും അവര് സഹിച്ചോളും. എന്തായാലും തനിക്കു വല്ല സംശയമുണ്ടോ? ആത്മബോധം വന്നിട്ട് പിന്നീട് ബുദ്ധിഭ്രമം വരുമെന്നില്ല, എന്നെ സംബന്ധിച്ച് അങ്ങനെ വരില്ല. അപ്പോ ആ ബുദ്ധിവൃത്തികളല്ല, ബുദ്ധിവൃത്തികൾക്ക് എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, ചിലപ്പോൾ ഭ്രാന്തമായ ജ്ഞാനത്തെ ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ ആ ബുദ്ധിവൃത്തിക്ക് ചൈതന്യം പകരുന്നു അങ്ങനെയാണ് യോയം വിജ്ഞാനമയൻ എന്ന് പറയുന്നത്. ഇത്യവും മാതി ആത്മപ്രതിപാദന പരാഭീശ്വരുതിഭി, ഇതെല്ലാം എന്താണോ ഓരോ തരത്തിൽ ഓരോ രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പല രീതികളിലൂടെ പല പ്രക്രിയകളിലൂടെ ആത്മതത്വത്തെ പ്രതിപാദിക്കുകയാണ് ശ്രുതി. ആത്മസ്വരൂപത്തെ അജ്ഞാന സംശയ ദോഷങ്ങൾ മാറ്റി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ ബോധനം അതൊരു വൃത്തിയാണ്, അതിനെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അത് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വൃത്തിയല്ല. എന്തുകൊണ്ട്? അതിനൊരു പ്രയോജനമുണ്ട്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ഈ ദോഷങ്ങളെ മാറ്റുക, അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട കാര്യമില്ല. നദി കടന്നാൽ പിന്നെ തോണിയെ തലയിലെടുക്കേണ്ട കാര്യമില്ല. ഉപകാരസ്മരണയുടെ പേരിൽ പിന്നെ ബുദ്ധിമുട്ടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബുദ്ധിക്ക് എന്ത് സംഭവിക്കുന്നു, അറിവിനെന്ത് സംഭവിക്കുന്നു, എന്തിനു വേണ്ടിയാ ഈ അറിവ്? ഇതൊരു ഭാരമായിട്ട് ചുമന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടില്ല. ആത്മജ്ഞാനം എന്ന് പറയുന്നു ഭാരം, അതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന ആത്മജ്ഞാനങ്ങളാണ്. ശിഷ്യന്മാരുടെ ഭക്തന്മാരുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുന്ന ആത്മജ്ഞാനമാണ് ചുമന്നു കിടക്കാൻ ഭാരമുള്ളത്. അത് പോയാൽ സങ്കടം വരും, വന്നില്ലെങ്കിൽ സങ്കടം വരും. അതല്ല ഇത്. ഇത് ആത്മജ്ഞാനം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, സംശയവ്യാധി ദോഷങ്ങളെ നശിപ്പിക്കുന്നത് എവിടെയുള്ള സ്വസ്വരൂപത്തിലുള്ള. അതിനെക്കുറിച്ച് പിന്നീട് വേവലാതിപ്പെടേണ്ട ഒന്നല്ല. എന്ത് സംഭവിക്കും? നിലനിൽക്കുമോ നശിക്കുമോ? അജ്ഞാനനാശത്തിൽ എന്താണ്? അത് തന്നെ സ്വരൂപാവസ്ഥാണ്, സ്വരൂപസ്ഥിതി. അവിടെ ഒന്നിനെ കുറിച്ചുള്ള ചോദ്യമില്ല, പിന്നെയാണോ ഭ്രാന്തിനെ കുറിച്ച് ചോദ്യം വരുന്നു. അവിടെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമില്ല, അതുകൊണ്ട് പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യം തോന്നുന്നു, അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ആത്മബോധം, സ്വരൂപസ്ഥിതി രൂപത്തിലുള്ള ആത്മബോധം, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആത്മസ്വരൂപ വിജ്ഞാനം? അതുകൊണ്ട് വിജ്ഞാനേനേവ തദ്വിഷയ അനാത്മാഭിമാന ബുദ്ധി. അനാത്മാഭിമാന ബുദ്ധി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധി, കാരകാദി ക്രിയാ ഫല അധ്യാരോപണാത്മിക അവിദ്യ, ഏതൊരു അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ ആരോപിക്കുന്നത്? തന്നിൽ ഇതൊക്കെ ആരോപിക്കുന്നു. ക്രിയ അധ്യാരോപണം, എനിക്ക് യാഗം ചെയ്യണം, എനിക്ക് ആത്മാവിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം, ജപിച്ച് സാക്ഷാത്കരിക്കണം, മന്ത്രം ചെയ്ത് സാക്ഷാത്കരിക്കണം, പൂജിച്ച് സാക്ഷാത്കരിക്കണം, കർമ്മം ചെയ്ത് സാക്ഷാത്കരിക്കണം. തന്നിൽ ആരോപിക്കുന്ന ക്രിയാ ഫല അധ്യാരോപണാത്മിക അവിദ്യാനിവർത്തിത ആത്മബോധം കൊണ്ട്, യഥാർത്ഥ ബോധം കൊണ്ട് ആജ്ഞാനം അത് നിവർത്തിച്ചു. സസ്യ നിവർത്തിതായ, അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാതിദോഷ അനുപത്തി അനാത്മചിന്ത അനുപത്തി. ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം ഇത് പറയുന്നത് ബോധിക്കാത്തവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, ഇല്ലാത്ത ബോധത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നു, ഉള്ള ബോധത്തെക്കുറിച്ചാണ്. ആ ബോധം ഉണ്ടാകുന്നവന് ഇവിടെ ശ്രവണത്തിൽ നിന്നാണ്. അതുണ്ടാകാത്തവൻ്റെ കാര്യം ഇനി ചർച്ച ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യം. തസ്യാനിവർത്തിതായ ശ്രവണത്തിൽ നിന്ന് ഈ പറയുന്ന വാക്യശ്രവണം, എന്താണ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ തുടങ്ങിയ വാക്യശ്രവണങ്ങളിൽ നിന്ന് ദൈവമാധ്വി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമ്മൾ മനസ്സിലാക്കും. അജ്ഞാനം അവിദ്യ അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ കാമാതിദോഷ അനുപത്തേഹി, പിന്നെ കാമാതിദോഷങ്ങളില്ല, ദുഃഖഹേതുക്കളാണ് അതെല്ലാം. അതുകൊണ്ടാണ് കാമാതിദോഷങ്ങൾ എടുത്തു പറയും. കാമം വിരാഗം ഇതെല്ലാമാണ് ദുഃഖത്തിലുള്ള മുഖ്യഹേതുക്കൾ. ദുഃഖനിവൃത്തിയാണ് ആഗ്രഹിക്കുന്നത്. അത് ആത്മബോധം കൊണ്ട് സാധിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാവശ്യം. അതിന് സമാധാനം കൊണ്ട് പറയുന്നത് ഈ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനം നശിക്കുന്നു. കാമാതി ദോഷങ്ങൾക്ക് പിന്നീട് യാതൊരു പ്രസക്തിയില്ല. എന്തിനെ ബോധിച്ചു? തൻ്റെ സ്വരൂപത്തെ. തൻ്റെ സ്വരൂപത്തെ എങ്ങനെ ബോധിച്ചു? ഈ കാമാതി ദോഷരഹിതമായി ബോധിച്ചു. പിന്നെ എങ്ങനെ അവിടെ കാമാതി ദോഷങ്ങൾക്ക് പ്രസക്തി വരുന്നു? അതിനുള്ള പ്രസക്തി ഇല്ലല്ലോ. ഇത് തിരയല്ല, തരംഗമല്ല, കേവലമായ പ്രകാശമാണ് എന്ന് മരീചികയെ ബോധിച്ചു. പിന്നീട് അവിടെ തിരംഗം, തിര, നുര ഇതിനൊക്കെ എന്താ പ്രസക്തി? ആ ബോധ്യപ്പെടലിൽ ബാക്കിയുള്ള സർവത്തിൻ്റെയും പ്രസക്തി അവിടെ ഇല്ലാതാകും. അതാണ് ജ്ഞാനത്തിൻ്റെ വിശേഷത. അത് ജ്ഞാനത്തിനെ കഴിയത്തുള്ളൂ. മറ്റൊന്നിനും കഴിയത്തില്ല, ധ്യാനത്തിനും മറ്റൊന്നിനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ധ്യാനിച്ചാൽ ദുഃഖത്തെ മറന്നിരിക്കാം, ധ്യാനിക്കാതിരുന്നാൽ വീണ്ടും ദുഃഖം വരും. ഇപ്പോൾ കാമാതി ദോഷാനുപത്തി, ഇവിടെ നമ്മുടെ മനസ്സിൽ സംശയത്തിനും പ്രാരബ്ധം തുടങ്ങിയ വിഷയങ്ങൾ അതിനെക്കുറിച്ച് അവസാനം അതിന് ഭാഷ്യകാരൻ തന്നെ സമാധാനം പറയും. അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന ശ്രുതിവാക്യത്തിൽ നിന്നുള്ള ബോധം അതുണ്ടായാൽ, ഉണ്ടാകാത്തതിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. ഉണ്ടായാൽ കാമാതിദോഷാനുപത്തി, അനാത്മചിന്ത അനുഭവത്തി, പിന്നീട് അവനിൽ അനാത്മചിന്തയും ഇല്ല. അവനെ സംബന്ധിച്ച് കാമാതി ദോഷങ്ങളുള്ളത് കൊണ്ടാണ് അനാത്മചിന്ത വരുന്നത്. ശരീരത്തെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു, ശരീര അനാത്മാവായി ശരീരചിന്ത വരുന്നു, ശരീര താതാത്മ്യം വരുന്നു മനസ്സ്. ശരീര താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സഹജമായ ക്ഷുത്പിപാസ, വിശപ്പും ദാഹം, ഉടനെ ഇച്ഛ, കാമം എല്ലാം മനസ്സിൽ വരുന്നു. അത് അനാത്മചിന്ത കൊണ്ടാണ്, ശരീരത്തിലുള്ള ആത്മബോധം കൊണ്ടാണ്. ഇതുപോലെ ബാഹ്യമായ വിഷയങ്ങൾ, മമത്വം, ഈ അഹന്തയിൽ നിന്ന് വരുന്ന മമത, അതുകൊണ്ട് അവിടെ എല്ലാം അനാത്മചിന്ത വരുന്നു. സ്വർഗത്തെക്കുറിച്ച് വരുന്നു, പുത്രനെ കുറിച്ച് വരുന്നു, സമ്പത്തിനെ കുറിച്ച് വരുന്നു, കീർത്തിയെക്കുറിച്ച് വരുന്നു, ഇങ്ങനെ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള അനാത്മചിന്തയിൽ നിന്നും ദുഃഖമുണ്ടാവും. പക്ഷെ ഇവിടെ ആത്മബോധത്തിൽ ദുഃഖ കാരണമായിരിക്കുന്ന ഈ അനാത്മചിന്തയ്ക്ക് കാരണമായിരിക്കുന്ന അവിദ്യ നിവർത്തിച്ചതുകൊണ്ട് അനാത്മചിന്ത വരുന്നില്ല, അവിടെ ദുഃഖത്തിനും പ്രസക്തിയില്ല എന്നാണ്. ഇത് തത്വജ്ഞാനത്തിൻ്റെ സാക്ഷാത് ഫലം, മുഖ്യഫലം, നേരിട്ടുള്ള ഫലം. അതിനെ പറയുകയാണ് ദുഃഖ നിവൃത്തി എങ്ങനെ തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറയുകയാണ്. പ്രാരംഭം തുടങ്ങിയ വിഷയങ്ങൾ പിന്നീട് വരും. പരിശേഷ്യാൽ ആത്മചിന്ത ഏവ, ശരി, ആത്മബോധം വന്നു, ആത്മാവിനെ ബോധിച്ചു, അവിടെ അനാത്മചിന്ത ഇല്ല എന്ന് പറഞ്ഞു. പിന്നെന്ത് ചിന്തയാണുള്ളത്? ഉറങ്ങുമോ? ഉറക്കം വരുമോ? ആത്മബോധം വന്നു കഴിഞ്ഞു, കാരണം അനാത്മചിന്തയൊന്നും ഇല്ലാത്ത ഒരു ചിന്തയും, ഒരു ചിന്തയില്ലാത്ത അവസ്ഥ ഉറക്കുകയാണ്. അതും ഇനി സമാധിയിലിരിക്കും. ഇത് വന്നു കഴിഞ്ഞു രണ്ടുമല്ല പരിശേഷ്യ അത് ആത്മചിന്തയോ, പിന്നെ ആത്മചിന്തയോ, മറ്റു ചിന്തകളൊന്നുമില്ല, ആത്മചിന്തയുള്ള അയാളെ സംബന്ധിച്ച് വാസുദേവ സർവമിതി എന്ന് പറയുന്നത് ആ തത്വജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. സർവം ഖല്ലിതം ബ്രഹ്മ ആത്മീയവേദം സർവം സർവത്ര ആത്മചിന്ത മാത്രം എന്ന് പറയും. അത് സർവത്ര ആത്മാവിനെ കുറിച്ച് ബലം പ്രയോഗിച്ച് ചിന്തിക്കുന്ന കാര്യമല്ല പറയുന്നു, ഉപാസനയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. സഹജമായ ആത്മബോധം, അന്ധതയിൽ വസ്തുക്കളെ കാണുന്നുണ്ട്, പ്രകാശത്തിൽ വസ്തുക്കളെ കാണുന്നു. എങ്ങനെ? പ്രകാശത്തോടു കൂടി കാണുന്നു. അതുപോലെ അന്ധതയിലും ഇരുട്ടിലും അന്ധകാരത്തിലും, അല്ലെങ്കിൽ അന്ധതയിൽ തന്നെ കണ്ണു കാണാത്തവനും, പ്രപഞ്ചത്തെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ടാകാം, നാമരൂപങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങളായാലും തരാം, പക്ഷെ അത് അപൂർണമാണ്. കാഴ്ച തിരിച്ചു കിട്ടിയാലോ അറിവ് പൂർണ്ണമാകും. അത് അന്ധതയിലിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? എനിക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കും? അതിന് ആ ചോദ്യത്തിന് അന്ധന് സമാധാനം ഒരിക്കൽ. സൂര്യനെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അന്ധനെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതിന് യുക്തിയില്ല. ബുദ്ധി ഗ്രഹിക്കുന്നത് യുക്തിയിലൂടെയാണ്. അതങ്ങനെ ഗ്രഹിക്കാൻ പറ്റും, ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ അതൊരു അനുഭവമാണെന്ന് കണ്ണുള്ളവന് മനസ്സിലാവും. അവന് ഇത്രയേ പറയാൻ പറ്റും, എങ്ങനെയാണ് താൻ കാണുന്നത് പോലെ. അതാണത് അനന്യസംവേദ്യം. അത് അന്യസംവേദ്യമല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ആത്മബോധമുള്ളവല്ല, ഞാൻ എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു എന്നിങ്ങനെ കെട്ടിഘോഷിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നു. അങ്ങനെ അത് പിന്നെ ശേഷിക്കുന്നുകൊണ്ട് അങ്ങനെ പറയുന്നു. അനാത്മദർശനമില്ല പരിശേഷ എന്ന് പറയുന്നു. പരിശേഷൻ ന്യായം എന്ന് പറയും. പരിശേഷൻ ന്യായം എന്ന് പറയുന്നത് ഗതിയില്ലാതെ പറഞ്ഞു പോകുന്ന ന്യായമാണ്. അതിനാണ് മറ്റൊരു തരത്തിലും അതിനെ വിശേഷിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് ശേഷിക്കുന്ന ഒരു രീതിയിൽ അതിനെ പറയാം. അതിനാണ് പരിശേഷ ന്യായം എന്ന് പറയുന്നത്. പരിശേഷ അത് ആത്മചിന്ത എന്ന് പറയും, ആത്മബോധം എന്ന് പറയും. അന്ധനോട് പറയുന്നു സൂര്യൻ്റെ പ്രകാശം ഇന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഏത് തരത്തിലാണ്, അയാൾ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ശരി, എത്ര വിശദീകരിച്ചാലും ശരി, ആ കാഴ്ച ഉണ്ടാകുന്നത് വരെ അതിനൊരു സമാധാനമുണ്ട്. അപ്പോൾ അവിടെ പരിശേഷൻ ന്യായം ഉപയോഗിക്കും. എന്താണോ ഇപ്പം നീ കാണുന്ന ഈ അന്ധത, ഈ ഇരുള്, ഈ ഇരുൾ മാറിയാൽ അല്ലെങ്കിൽ ഈ ഇരുളിനെ മാറ്റുന്ന വെളിച്ചം എങ്ങനെയോ അത്, അതിന് വീണ്ടും വാക്കുകൾ ഉപയോഗിക്കുക, അത് പ്രകാശമാണ്, അത് ജ്വലിക്കുന്നതാണ്, അത് സ്ഫുരിക്കുന്നതാണ്, അത് ഭാനമാണ്, അങ്ങനെ 100 വാക്കുകൾ ഉപയോഗിക്കുക. പക്ഷേ ബോധ്യം കാഴ്ച കിട്ടിയാലേ പറ്റൂ. അങ്ങനെ ബോധിപ്പിക്കുന്നതിനാണ് പരിശേഷ ന്യായം. അപ്പോൾ ആ ന്യായമനുസരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, അത് ആത്മചിന്ത, ഉറക്കമല്ല, സമാധിയല്ല, മറ്റൊന്നുമല്ല. ഇനി അതിനെ ഇത് ഏത് പേരിട്ടുകളോ വിളിക്കാം, അതിനു വേണമെങ്കിൽ സുഷുപ്തി എന്ന് പറയാം. എന്തുകൊണ്ട്, അനാത്മചിന്ത ഇല്ലാത്തതുകൊണ്ട് സുഷുപ്തിയിലും അതില്ലല്ലോ. വേണമെങ്കിൽ അതിന് സമാധി എന്ന് പറയാം, എന്തുകൊണ്ട് അവിടെയും അനാത്മചിന്തയില്ലല്ലോ. അതുപോലെ പറയുന്നു ആത്മചിന്ത എന്ന് പറയുന്നു. അതുകൊണ്ട് തസ്മാത് തദുപാസനം അസ്മിൻ പക്ഷേന വിധാതവ്യം പ്രാപ്തത്വ. അതുകൊണ്ട് ഇവിടെ ആത്മീയത്തെ ഉപാസീത, ഉപാസീത എന്ന് പറയുന്നത് ധ്യാനത്തെ വിധിക്കുകയല്ല, സ്വസ്വരൂപത്തെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയല്ല. എന്തുകൊണ്ടത് അല്ല എന്നുള്ളത് ഇനിയും വിശദീകരിക്കും. എന്റെ വാർത്തകാരനും അതിന് ഒരുപാട് വാർത്തകൾ അത് വിശദീകരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഇത് ഉപാസനയല്ല, ഇത് ധ്യാനമല്ല, ധ്യാനത്തെ വിധിക്കുകയല്ല, ധ്യാനിക്കാൻ പറയുകയല്ല. എന്ന വിധാതി പ്രാപ്തത്വ, പ്രാപ്തമായതിനെ ധ്യാനിക്കാൻ പറ്റത്തില്ല. ഉണർന്നവനെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ക്രിയ സാധ്യമല്ല എന്നാണ്. അതിനെക്കുറിച്ച് വീണ്ടും ചോദ്യവും സമാധാനവും വരുന്നു.